0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ നാം ശ്രവിച്ചത് സൂറത്തു തലാഖ് മുതൽ സൂറത്തു ജിന്ന് വരെയുള്ള അധ്യായങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, കൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
4: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് പരിപാടികളിലേക്ക് പ്രത്യേകം സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ, വിശുദ്ധ ഖുർആൻ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലി ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിഭക്താകുന്നു.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: റാഹിമീം.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: വരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ മുനാഫിഖൂൻ 1-6 വരെയുള്ള വചനങ്ങളിലെ തജ്വീദ് നിയമങ്ങൾ പഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹബി അജ്മാഇൻ. അമ്മാബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോക്കാം. ഉദ്ബില്ലാഹി ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅക, ജാഅ കണ്ടോ മോനെ, ജാഅ മുസാഫിൽ നോക്ക്, ജാഅ കണ്ടോ, മദ്ദിന് ശേഷം ഹംസ, മദ്ദിന് ശേഷം ഹംസ, അപ്പോൾ അതിൻ്റെ പേര് മദ്ദ് മുത്തസിൽ എന്നാണ് പേര്. മദ്ദ് മുത്തസിൽ, മറ്റത് മദ്ദ് മുംഫസിൽ. മനസ്സിലായോ? മദ്ദ് മുത്തസിൽ, ഒരു കലിമത്തിൽ തന്നെ വന്നതുകൊണ്ട് മദ്ദ് മുത്തസിൽ, രണ്ട് കലിമത്തിലാവുമ്പോൾ മദ്ദ് മുംഫസിൽ കേട്ടോ. അതിൽ

0: ജുന്നത്തം ഫസദ്ദു ഇഖ്ഫാ, പിന്നെ വീണ്ടും അൻസബി, അതും ഇഖ്ഫാ. അൻസബീലില്ലാഹ് ഇന്നഹും സാ സാ, വീണ്ടും ഒരു ഒരു കലിമത്തിലുള്ള മദ്ദ്. ഇപ്പൊ എന്താ പേര്? അയ്യ, മദ്ദ് മുത്തസിൽ. സാ മാ കാനു യഅമലൂൻ. പിന്നെ വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഇൻ യഖൂലു
1: വഇൻ യഖൂലു
0: ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന. തസ്മ ലഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദ,
1: ഖുശുബും മുസന്നദ.
0: തൻവീന് ശേഷം മീം. അപ്പൊ എന്താ? ഇദ്ഗാം ബിഗുന്ന. പിന്നെ യഹ്സബൂന സ്വൈഹത്തിൻ അലൈഹിം, തൻവീന് ശേഷം ഐനാണ് ഇൽഹാർ അലൈഹിം. പിന്നെ ഹുമുൽ അദുവ്വു ഫഹ്ദർഹും ഖാതലഹുമുല്ലാഹു അന്ന യുഫക്കൂൻ. പിന്നെ വഇദ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ഫിർ, കേട്ടോ, യസ്തഗ്ഫിർ. റാക്ക് മുമ്പ് കെസറായതുകൊണ്ട് ഇവിടെ സുക്കൂനായതുകൊണ്ടും രാനാ പറയണ്ട, യസ്തഗ്ഫിർ ലക്കും, യസ്തഗ്ഫിർ എന്ന് പറയരുത്. എന്താ പറയണ്ടത്?
1: യസ്തഗ്ഫിർ ലക്.
0: അയ്യ, റസൂലുള്ളാഹി ലവ്വ റുഊസഹും വറായിതഹും യസദ്ദൂന വഹും. അവനെ അറിയാലോ, രണ്ട് മീം അടുത്ത് വന്നു, അപ്പോൾ നന്നായിട്ട് പണിക്കാം. പിന്നെ സവാഉൻ അലൈഹിം, തൻവിൻ ശേഷം ഹംസയാണ്, അപ്പോൾ ഇൽഹാർ. അപ്പോൾ അവിടെ മദ്ദുണ്ട്, തുടനെ തന്നെ ഇൽഹാറും. അപ്പോൾ സവാഉൻ അലൈഹിം,
1: സവാഉൻ അലൈഹിം
0: അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. വീണ്ടും അവിടെ തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറ, നൂൻ സാക്കിനക്ക് ശേഷം യാ ആണ്. അപ്പോൾ നന്നായിട്ട് മണിക്കണം. എങ്ങനെ? ലൻ യഗ്ഫിറല്ലാഹു,
1: ലൻ യഗ്ഫിറല്ലാഹു.
0: ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ശരി, നമുക്ക് ഓതാം. അഊദു

0: وإذا رأيتهم تعجبك أجسامهم
1: وإذا رأيتهم تعجبك أجسامهم

0: അപ്പോൾ ആറായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നിങ്ങൾ കേട്ടത് സൂറത്തുൽ മുനാഫിഖൂനിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ തജ്വീദ് നിയമങ്ങൾ പഠിപ്പിക്കാൻ ശ്രോതാക്കളെ സഹായിച്ചത് ബഹുമാന്യനായ മുബാറക് ബിൻ ഒമർ.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളാണ് ഇനി നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഖലീഫ അത്തുനൈജി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ വിശദീകരണം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു മുസമ്മിൽ 12 മുതൽ 19 വരെ വചനങ്ങൾ.
1: വചനം 12. വാക്കർത്ഥം: ഇന്ന ലദൈന, നിശ്ചയമായും നമ്മുടെ അടുക്കലുണ്ട്. അൻകാലൻ, കനത്ത വിലങ്ങുകൾ, ഭാരിച്ച ചങ്ങലകൾ. വജഹീമ, ജ്വലിക്കുന്ന അഗ്നിയും.
2: ഇന്ന ലദൈന അൻകാലൻ വജഹീമ,
1: നിശ്ചയമായും നമ്മുടെ അടുക്കൽ കനത്ത വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. വചനം 13. വാക്കർത്ഥം: വത്വാമൻ, ഭക്ഷണവും. ദാഗുസ്വത്തിൻ, തൊണ്ടയിൽ കെട്ടുന്നതായ, അടഞ്ഞു നിൽക്കുന്ന. വഅദാബൻ, ശിക്ഷയും. അലീമൻ, വേദനയേറിയ.
2: وطعاما ذا غصة وعذابا أليما,
1: കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയും ഉണ്ട്. വചനം 14. വാക്കർത്ഥം: യൗമ തർജുഫു, വിറകൊള്ളുന്ന ദിവസം, കിടുത്തുപോകുന്ന ദിവസം. അൽ അർദു, ഭൂമി. വൽജിബാലു, പർവ്വതങ്ങളും മലകളും. വകാനത്തിൽ ജിബാലു, പർവ്വതങ്ങൾ ആകുകയും. കസീബൻ, മണൽക്കുന്നുപോലെ. മഹീലൻ, അലിഞ്ഞൊഴുകുന്ന, ഉതിർന്നൊലിക്കുന്ന.
2: യൗമ തർജുഫുൽ അർദു വൽജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീല,
1: ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ അലിഞ്ഞൊഴുകുന്ന മണൽക്കുന്നുപോലെ ആകുകയും ചെയ്യുന്ന ദിവസം അന്നായിരിക്കും അത്. വചനം 12 മുതൽ 14 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെയും ശിക്ഷകളെയുമാണ് ഈ വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. സക്കൂം, ളരീഅ് മുതലായ നരകീയ ഭക്ഷ്യവിഭവങ്ങളെ ഉദ്ദേശിച്ചാണ് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം എന്നു പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതിനെപ്പറ്റി സൂറത്തുദ്ദുഹാൻ 43 വചനത്തിലും രണ്ടാമത്തേതിനെപ്പറ്റി സൂറത്തു ഗാഷിയ അൽ ഗാഷിയ 6 പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. വചനം 15. വാക്കർത്ഥം: ഇന്ന അർസൽന, നിശ്ചയമായും നാം അയച്ചിരിക്കുന്നു. ഇലൈക്കും, നിങ്ങളിലേക്ക്. റസൂലൻ, ഒരു റസൂലിനെ, ദൂതനെ. ഷാഹിദൻ അലൈക്കും, നിങ്ങളുടെ മേൽ സാക്ഷിയായ. കമാ അർസൽന, നാം അയച്ചതുപോലെ. ഇല ഫിർഔന, ഫിർഔനിൻ്റെ അടുക്കലേക്ക്. റസൂലൻ, ഒരു റസൂലിനെ.

0: ജനങ്ങളെ, നിശ്ചയമായും നാം നിങ്ങളുടെ മേൽ സാക്ഷിയായ ഒരു റസൂലിനെ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഫിർഔന്റെ അടുക്കലേക്ക് ഒരു റസൂലിനെ നാം അയച്ചതുപോലെ തന്നെ. വചനം 16. വാക്കർത്ഥം: ഫഅസ്വാ, എന്നിട്ട് അനുസരണക്കേട് ചെയ്തു, എതിര് പ്രവർത്തിച്ചു. ഫിർഔനു, ഫിർഔൻ. അർറസൂല, റസൂലിനോട്. ഫഅഖദ്നാഹു, അപ്പോൾ നാം അവനെ പിടിച്ചു. അഖ്ദൻ, ഒരു പിടുത്തം. വബീല, കടുത്ത, ശക്തമായ.
1: ഫഅസാ ഫിർഔനു അർറസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല.
0: എന്നിട്ട് ഫിർഔൻ ആ റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ നാം അവനെ കടുത്തതായ ഒരു പിടുത്തം പിടിച്ചു, ശിക്ഷിച്ചു. വചനം 15 മുതൽ 16 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഏത് നിലയ്ക്കും നിങ്ങളെക്കാൾ വമ്പിച്ച ശക്തിയും യോഗ്യതയും സ്വാധീനവുമെല്ലാമുണ്ടായിരുന്ന ഫിർഔനും അവൻ്റെ ആൾക്കാരും റസൂലിനെ അനുസരിക്കായിക നിമിത്തം അനുഭവിക്കേണ്ടി വന്ന ഭയങ്കര ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്കറിവുണ്ടല്ലോ. അപ്പോൾ ഇഹത്തിൽ വെച്ചു തന്നെ നിങ്ങളെ ശിക്ഷിക്കുവാൻ അല്ലാഹുവിന് ഒരു പ്രയാസവുമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് താൽപ്പര്യം. ഇനി ഐഹിക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ തന്നെ ഖിയാമത്ത് നാളിൽ പരലോക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ മോചനം ലഭിക്കുവാനാണ് എന്ന് അടുത്ത വചനത്തിൽ അല്ലാഹു അവരോട് ചോദിക്കുന്നു. വചനം 17. വാക്കർത്ഥം: ഫകൈഫ, എന്നാൽ എങ്ങനെയാണ്. തത്തഖൂന, നിങ്ങൾ സൂക്ഷിക്കുക. ഇൻ കഫർത്തും, നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ. യൗമൻ, ഒരു ദിവസത്തെ. യജ്അലു, ആക്കുന്ന. അൽ വിൽദാന, കുട്ടികളെ. ഷീബ, നരച്ചവർ.
1: فكيف تتقون ان كفرتم يوما يجعل الولدان شيبا.
0: എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കുന്ന ഒരു ഭയങ്കര ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക. വചനം 18. വാക്കർത്ഥം: അസ്സമാഉ, ആകാശം. മുൻഫത്തിറും ബിഹി, അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും. കാന വഅദുഹു, അവൻ്റെ വാഗ്ദത്തമാകുന്നു. മഫ്ഊല, പ്രവർത്തിക്കപ്പെടുന്നത്, പ്രയോഗത്തിൽ വരുത്തപ്പെടുന്നത്.

ആകാശം അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ വാഗ്ദത്തം പ്രവർത്തനത്തിൽ വരുത്തപ്പെടുന്നതുമാകുന്നു. വചനം 19 വാക്കർത്ഥം: ഇന്ന ഹാദിഹി, നിശ്ചയമായും ഇത്, തദ്കിറത്തുൻ, ഒരു ഉപദേശമാണ്, ഒരു ഉത്ബോധനമാണ്. വമൻ ഷാഅ, അപ്പോൾ, എന്നാൽ ആർ ഉദ്ദേശിക്കുന്നുവോ, വേണമെന്നുവച്ചവൻ, ഇത്തഹദ, ഉണ്ടാക്കണം, ഏർപ്പെടുത്തട്ടെ, ആക്കട്ടെ, ഇല റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്, സബീല, മാർഗം, വല്ല വഴിയും.

0: നിശ്ചയമായും ഇത് ഒരു മഹത്തായ ഉപദേശമാണ്. ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അവൻ തൻ്റെ റബ്ബിങ്കലേക്ക് ഒരു മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. വചനം 17 മുതൽ 19 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഒഴിവായി കിട്ടുവാനും അവൻ്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുവാനും ഉദ്ദേശിക്കുന്നവർ അതിനുള്ള മാർഗം, അതേ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചുകൊണ്ട് അവനെ അനുസരിച്ചു ജീവിക്കേണ്ടതാണ് എന്ന് സാരം. സൂറത്തിൻ്റെ ആരംഭത്തിൽ രാത്രിയുടെ പകുതി സമയമോ അല്ലെങ്കിൽ അല്പം ഏറിയോ കുറഞ്ഞോ നമസ്കരിക്കുവാൻ കൽപ്പിക്കുകയുണ്ടായല്ലോ. കുറേ കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും ആ കൽപ്പനയനുസരിച്ച് നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തു വന്നു. അതിനുശേഷം അടുത്ത ആയത്തു മുഖേന ആ കൽപ്പനയിൽ അല്ലാഹു ഇളവ് നൽകിയിരിക്കുകയാണ്. ഇളവ് നൽകുവാനുള്ള കാരണങ്ങളും ആ സുദീർഘമായ വചനത്തിൽ തന്നെ കാണാം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ മുസമ്മിൽ 12 മുതൽ 19 വരെ വചനങ്ങൾ.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.
5: فلا تحسبن الله مخلف وعده.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രിയിൻ.
1: വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിൽ ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ, ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണം.

0: മാഷാഅല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 151, 152, 153 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 150 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ കഴിഞ്ഞത്. 151, 152, 153 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

كما أرسلنا. മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. കമ അർസൽന ഫീകും റസൂലൻ മിൻകും, റസൂലൻ തൻവീൻ, ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ചു മണിച്ചു കൊണ്ടുച്ചിരിക്കണം. റസൂലൻ മിൻകും, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻകും മിൻകും മിൻകും യത്ലു, സുക്കൂനുള്ള മീമിന് ശേഷം യാ വരുമ്പോൾ ഇദ്ഹാറാണ്, അതും ശ്രദ്ധിക്കണം. يَتْلُو عَلَيْكُمْ آيَاتِنَا وَيُزَكِّيكُمْ وَيُعَلِّمُكُمْ. സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് അഥവാ കൃത്യമായിട്ട് ഉച്ചരിക്കണം മീം. وَيُزَكِّيكُمْ وَيُعَلِّمُكُمْ. വയുഅല്ലിം, തൊണ്ടയുടെ പദ്യഭാഗം. വയുഅല്ലിമു അല്ല, ഹംസയല്ല. വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മഹ്, വഖഫ് ചെയ്യുമ്പോൾ വൽ ഹിക്മഹ്. വയുഅല്ലിമുകും മാലം, ഇവിടെ ഐന് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗമാണ്. وَيُعَلِّمُكُمْ مَا لَمْ, സുക്കൂനുള്ള മീമിന് ശേഷം മീം. ഇദ്ഗാം മുതമാസിലൈൻ, ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുക. ഗുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. وَيُعَلِّمُكُمْ مَا لَمْ تَكُونُوا تَعْلَمُونَ تَعْلَمُونَ അല്ല تَعْلَمُونَ. അടുത്ത ആയത്ത് فَذْكُرُونِي أَذْكُرْكُمْ فَذْكُرُونِي فَذْكُرُونِي എന്നല്ല, فَذْكُرُونِي ഇങ്ങനെയല്ല ഓതേണ്ടത്. فَذْكُرُونِي മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. فَذْكُرُونِي أَذْكُرْكُمْ. ഇനി أَذْكُرْكُمْ, ഈ പദം വളരെയധികം ശ്രദ്ധിക്കണം. അധികം ആളുകളും അദ്കുറുക്കും എന്നാ പറയാ, അദ്കുറു റു റാഇന ദമ്മ്, ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അധിക ഖിറാഅത്തിലും നമുക്കിത് കേൾക്കാൻ പറ്റും, അദ്കുറുക്കും. അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലുമൊക്കെ ഇങ്ങനെ അദ്കുറുക്കും എന്ന രൂപത്തിൽ റാഇന ദമ്മ് നൽകിക്കൊണ്ട് പറയുന്നൊരവസ്ഥ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം ഇൻഷാല്ല. അദ്കുറുക്കും, റാഇന സുക്കൂനാണ്. ഫദ്കുറൂനി അദ്കുറുക്കും അദ്കുർക്കും. അപ്പോൾ റാഇന് സുക്കൂൻ വരുമ്പോൾ റാ രി റു എർ അദ്കുർക്കും. വശ്കുറൂലി, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വാ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമ് പൂർണ്ണമാക്കണം, വാ ഉച്ചരിക്കണം. വശ്കുറൂലി വശ്കുറൂലി വല തെക് ഫുറൂൻ വല തെക് ولا تكفرون ولا تكفرون. അടുത്ത ആയത്ത് يا ايها الذين امنوا استعينوا يا ايها مد منفصل. നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. يا ايها, ഇങ്ങനെ രണ്ട് പദം, അതാണ് വേറിട്ട് നിൽക്കുന്നത് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. يا ايها الذين امنوا, ഇങ്ങനെ امنوا استعينوا امنوا استعينوا امنوا استعينوا എന്നല്ലോദ, അങ്ങനെ വളരെ കുറവായിരിക്കും, എന്നാലും ശ്രദ്ധിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. امنوا استعينوا امنوا استعينوا, ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഹംസ ഒഴിവാക്കപ്പെടും, വസലിന്റെ ഹംസ. നിർത്തുമ്പോൾ استعينوا امنوا استعينوا, അങ്ങനെ ഓതേണ്ടതില്ല, കൂട്ടി ഓതുന്നതാണ് ഖൈർ. ഇസ്തഈനു ബിസ്സബരി, സാദ് സാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ബിസ്സബരി വസ്സലാ, ഇവിടെ എല്ലാം സ്വാദാണ്, സ്വാദ് ഹെവി ലെറ്ററാണ്. ഇസ്തഇലാ എൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട
നാവ് ഉയർത്തി സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അത്, സ്വാദ്. ഇസ്തിഹ്ലാലിൻ്റെ ഏഴ് അക്ഷരങ്ങളും ബിസ്സബരി വസ്സലാഹ് വസ്സലാഹ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം, റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ബിസ്സ സ ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ വീഡിയോയും കൂടെ കണ്ട് പഠിക്കേണ്ടതാണ്. ബിസ്സബരി വസ്സലാഹ്.

0: സൂറത്തുൽ ബഖറയിലെ 151, 152, 153 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 151, 152, 153 എന്നീ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂറാണ് നമുക്കൊപ്പമുണ്ടായിരുന്നത്.

0: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും. നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം. പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം, പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം, പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.

0: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിഡിലൻ പരിപാടികളുമായി. സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ അടുത്ത പരിപാടി തജ്വീദ് പഠനം. ദ്വാദ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. തജ്വീദ് പഠനം എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത്, പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നും അതിൽ വരുന്ന അബദ്ധങ്ങൾ എങ്ങനെ നമ്മുടെ ഖുർആൻ പാരായണത്തെ ബാധിക്കും, അതിൽ ഗൗരവമേറിയ അബദ്ധങ്ങൾ ഏതൊക്കെയാണ്, അത്ര ഗൗരവമല്ലാത്തതേത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഖ്റജുകളിൽ വരുന്ന പിഴവുകൾ, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നും കൊണ്ടുവരാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ അതിന് നൽകേണ്ട വിശേഷണം നൽകാത്തത് കൊണ്ടോ വരുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ അടുത്ത കഴിഞ്ഞ എപ്പിസോഡുകളിലായി വിശദീകരിച്ചു വരുന്നത്. തൊട്ടു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതിൻ്റെ തുടർച്ചയെന്നോണം, നാവിൽ നിന്നും വരുന്ന അക്ഷരങ്ങളെ, ആ അക്ഷരങ്ങളെ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ, അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാഫിൻ്റെയും കാഫിൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂചിപ്പിച്ചു. അതിനുശേഷം നാവിൻ്റെ മധ്യഭാഗത്തുനിന്നും ഉച്ചരിക്കുന്ന, പുറത്തു വരുന്ന ജീം, ഷീൻ, യ എന്നീ മൂന്ന് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ ചുരുങ്ങിയ രൂപത്തിൽ ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ അറബി ഭാഷയിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള, പൊതുവെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അക്ഷരം, ഒരു വേള അറബി ഭാഷയുടെ പേരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അതിൻ്റെ മാത്രം പ്രത്യേകതയായിക്കൊണ്ട് വിലയിരുത്തപ്പെടുന്ന അക്ഷരം ദാദ്, അല്ലാദ് എന്നുള്ള അക്ഷരം അറബി ഭാഷയുടെ മാത്രം പ്രത്യേകത കൊണ്ട് തന്നെ അറബി ഭാഷയെ ലോത്തു ദാദ്, ദാദിൻ്റെ ഭാഷ എന്ന് പറയാറുണ്ട്. കാരണം മറ്റു ഇതര ഭാഷകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത, അറബി ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരക്ഷരമാണ് ദാദ് എന്നുള്ളത്. അതിൻ്റെ ഉച്ചരിക്കാനുള്ള ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ തുടക്കം മുതലേ ആ ഒരു പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന അബദ്ധങ്ങളെ അതിലുള്ളൂ. പല ആളുകളും വാവും അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രകടിപ്പിക്കാറില്ല. അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ആണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ അവസാന ആയത്ത്, അവസാന കലിമത്ത് അദ്ദാലീൻ എന്നുള്ളതാണ്. വലദ്ദാലീൻ, അത് മഹാഭൂരിപക്ഷം ആളുകളും അറിയാതെയാണ് പലരും ദാലീൻ എന്നാണ്, അഥവാ ദാദിനെ ലോ ആക്കി ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഉച്ചരിക്കപ്പെടുന്നത്, ലോ ആയിട്ടാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്ഷരം മാറിപ്പോകുക എന്നുള്ളത്. അത് അർത്ഥത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ലഹ്നുൽ ജലീൽ പെടുന്ന കാര്യമാണ് തജ്വീദിൽ അക്ഷരങ്ങൾ വ്യത്യാസപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, ദാദിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ ലോഉം അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള അന്തരം, ആ വ്യത്യാസം പ്രകടമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പല ആളുകളും ഈ ദാദ് വാവും തമ്മിലുള്ള അത് കൂടിക്കലർത്തിക്കൊണ്ട്, പരസ്പരം കൂട്ടിക്കലർത്തിക്കൊണ്ടോ ഒരേ രൂപത്തിൽ തോന്നിക്കുന്ന വിധമാണ് പലപ്പോഴും അതിനെ ഉച്ചരിക്കാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വിശേഷണത്തിലും അതിൻ്റെ മഖ്റജിലും അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിലും അതുപോലെ അതിൻ്റെ വിശേഷണങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അക്ഷരത്തിനുള്ള വിശേഷണം മറ്റു അക്ഷരത്തിനുണ്ടാകാം. വിപരീതമുള്ള സിഫത്തുകളുണ്ട്, വിപരീതമില്ലാത്ത സിഫത്ത്, ഇതൊക്കെ പരസ്പരം ഉള്ള വിശേഷണങ്ങളുണ്ടാകാം. എന്നിരുന്നാലും ആ വിശേഷണങ്ങളെ വ്യത്യാസം അതിൻ്റെ ഉച്ചാരണത്തിൽ നമുക്ക് പ്രകടമാകും. സിഫാത്തുകളുടെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ വിശേഷണങ്ങളാണ് എന്നുള്ളത്. ഓരോ അക്ഷരത്തിനുമുള്ള വിശേഷണങ്ങൾ പറയാം. ഇവിടെ അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളൊരു വിശേഷണമുണ്ട്. നമ്മൾ വിപരീതമില്ലാത്ത സിഫത്തുകൾ, വിപരീതമില്ലാത്ത അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തലക്കെട്ടിൽ കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞ കുറേ കാലം മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശദീകരിച്ച കാര്യമാണ് അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളത്. അഥവാ ദാദിൻ്റെ മഖ്റജ്, അതിൽ റാദിൻ്റെ ദാദിൻ്റെ മഖ്റജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ ഇടത് ഭാഗം, അതിൻ്റെ അരിക്, അതാണ് ഇത് ദാദിൻ്റെ മഖ്റജ്. അൽ അദ്റാസ്, അൽ യുസ്ര, യുംന, ചിലർ പറയുന്നുണ്ട് വലതു ഭാഗത്ത്, അല്ലെങ്കിൽ ഇരു ഭാഗത്തിൽ, ഏതിൽ ഒരു ഭാഗത്ത്, അതിൽ ഇടതു ഭാഗമാണ് അതിലേറ്റവും ശരിയായത്, അല്ലെങ്കിൽ കൂടുതൽ അവിടെ നിന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. അത് അരു നീളത്തിലാണ്, നാവിൻ്റെ ഇടതുഭാഗം അരു നീളത്തിൽ തന്നെ നീണ്ടുകിടക്കുന്ന മഖ്റജാണ് ദാദിൻ്റെ മഖ്റജ്. അതുകൊണ്ട് ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞ ആ മഖ്റജ് ദാദിൻ്റെ മഖ്റജ് തുടങ്ങി ലാമിലേക്ക് നീളുന്ന, അതാണ് ഇസ്തിത്വാലത്ത്. ആ നീളുന്ന മഖ്റജ് ഉള്ള അക്ഷരമാണ്, സിഫത്തുള്ള അക്ഷരമാണ് ദാദ് എന്നുള്ളത്. അത് അണ്ണാക്കിലേക്ക് അങ്ങനെ നീണ്ട് പോകുന്ന അക്ഷരം ദാദ്. ഈ ദാദ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പറയാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. നമ്മൾ നാവിൻ്റെ ഇടത് ഭാഗത്ത് നീളത്തിൽ ആ അണ്ണ മുകളിലത്തെ അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ടാണ് അത് ഉച്ചരിക്കുക. അപ്പോൾ മഖ്റജ് ആണെങ്കിലും അതുപോലെ തന്നെ സിഫത്താണെങ്കിലും ഈ ഒരു പിന്നെ സാദൃശ്യമില്ലായ്മ, ഒരു സാദൃശ്യവും ബാവും അതുപോലെ തന്നെ ലാദും തമ്മിൽ ഇല്ല. മനസ്സിലായില്ലേ? വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മഹ്റജണി തുറഫുല്ലിസ നാവിൻ്റെ അറ്റഭാഗത്തു നിന്നാണ് മുൻഭാഗത്തെ അഗ്രഭാഗത്തു നിന്നാണ് ലാ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാ പറയുമ്പോൾ നാവ് പുറത്തേക്ക് അതിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരും. അതിൻ്റെ അഗ്രഭാഗം സാ പറയുന്ന പോലെ ദാല് വാ പറയുമ്പോൾ നാവിൻ്റെ പുറത്തേക്ക് വരും. എന്നാൽ ഒരിക്കലും തന്നെ ബാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരുന്നതല്ല. കാരണം അത് ഉള്ളിൽ ഇടതുഭാഗത്ത് നാവിൻ്റെ അരികിൽ ഇടതുഭാഗത്ത് അരുനീളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരമാണ് അവ്വാദ്. അതാണ് അതിൻ്റെ വിശേഷവുമായും അതുപോലെ തന്നെ മഹ്റജുമായും ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം, തറഫുൽ ലിസാൻ എന്നാണ് വാ വരുന്നതെങ്കിൽ എഹ്ദ ഹാഫത്തൈ ലിസാൻ അല്ലെങ്കിൽ നാവിൻ്റെ ഇടതുഭാഗത്ത് ഹാഫത്ത് എന്ന് പറഞ്ഞാൽ അരിക്, എഹ്ദ ഹാഫത്തൈ ലിസാൻ എന്നാണ് തജ്വീദിൻ്റെ പല പുസ്തകങ്ങളിലുള്ളത്. നാവിൻ്റെ ഇരുപാർശ്വങ്ങളിൽ ഒരു ഏതെങ്കിലും ഒരു പാർശ്വത്തിൽ, അപ്പോൾ അതിൽ ഇടതുഭാഗമാണ് കൂടുതലും പിന്നെ പറയാറുള്ളതും അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളതും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തറഫുൽ ലിസാനിലാണ് ഇത് വാവിൻ്റെ ഉച്ചാരണം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വദ്ദാദ ബിസ്തിത്വാലതിം വമഖ്റജി മയ്യിസ് മിനല്ലാഹി വകുല്ലുഹാ തജി. വദ്ദാദ ബിസ്തിത്വാലതിൻ, ഇസ്തിത്വാലത്ത് കൊണ്ടാണ്, അത് പിന്നെ അതുപോലെ അതിൻ്റെ മഹ്റജ് കൊണ്ടും, മയ്യിസ് മിനല്ലാഹി, ലാഹിൽ നിന്നും അതിൻ്റെ തമ്യീസ് വ്യത്യാസം, അതിൻ്റെ മഹ്റജ് കൊണ്ടും, രണ്ട് മഹ്റജിലാണ്. വാവിൻ്റെ മഹ്റജ് തറഫുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്താണ്, മേലെ മുൻപല്ലിൻ്റെ ഇതിനോട് ചേർന്ന് ഉസൂലിനോട് ചേർന്നിട്ടുള്ള അത് നാവിൻ്റെ മുൻഭാഗത്തെ അഗ്രഭാവം ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ലാഇന്റെ മഹ്റജ് എങ്കിൽ നാവിൻ്റെ ഇടതുഭാഗത്ത് അരുനീളത്തിലാണ് ബാദിൻ്റെ മഹ്റജ്. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇപ്പം രണ്ടും രണ്ട് അക്ഷരമാണ്, രണ്ടും രണ്ട് മഹ്റജാണ്, രണ്ടിനും സിഫത്തുകളും വേറെ തന്നെയാണ്. ഇസ്തിത്വാലത്തി എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് ബാദ്, എന്നാൽ ലാഇന് ആ സിഫത്തില്ല. അപ്പോൾ സിഫത്തിലും മഹ്റജിലും അക്ഷരങ്ങളുടെ വിശേഷണത്തിലും അതുപോലെ തന്നെ ഉത്ഭവസ്ഥാനത്തിലും വ്യത്യാസമുണ്ട്. ഇനി രണ്ടക്ഷരങ്ങൾ ഉള്ള രണ്ടക്ഷരങ്ങളായ സംഗതി ഒരക്ഷരമാക്കി അല്ലെങ്കിൽ അതിനെ മാറ്റിച്ചരിച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് അറിയാവുന്ന കാര്യം. പ്രത്യേകിച്ചും അറബി ഭാഷയിൽ വളരെ ചെറിയ വ്യത്യാസം, ഹറക്കത്ത് മാറിയാലും അക്ഷരം മാറിയാലും ഒക്കെ വളരെയധികം വ്യത്യാസമുള്ള സംഗതിയാണ്. അപ്പോൾ വല്ല യദില്ലു, വലാലത്ത് നമുക്കറിയാം വഴികേട്, പിഴച്ചു എന്നാണ് അർത്ഥം. എന്നാൽ വല്ല എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്, അസ്ബഹ വല്ല. അപ്പോൾ ഈ രൂപത്തിലെ വ്യത്യാസം അർത്ഥത്തിൽ വരും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ദ സാദ് ദാദാണ്, പ്രശോഭിതമായിരിക്കും അന്നത്തെ ദിവസം ഖിയാമനാളുണ്ടാകുന്ന സംഭവങ്ങൾ. നല്ല മനുഷ്യന്മാർ, സൗഭാഗ്യവാന്മാരായിട്ടുള്ള സ്വാലിഹികളായിട്ടുള്ള ആളുകൾ, അവരുടെ ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും. നാദിറ. എന്നിട്ട് അടുത്ത ആയത്തിലോ ഇല റബ്ബിഹ നാദിറ നാദിറ ദി ല സാദ് തോ ല, അതെന്താണ് നാദിറ നോക്കി എന്നാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ അക്ഷരത്തിൽ നാദിറ നാദിറ. അപ്പോൾ ഈ വ്യത്യാസം അക്ഷരത്തിൽ വരുന്ന വ്യത്യാസം അർത്ഥത്തിലും വ്യത്യാസം വരും. അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന പാരായണം അത് പാടില്ലാത്തതാണ്, ഹറാമാണ്. വലിയ ഗുരുതരമായിട്ടുള്ള ലഹ്നു ജലി എന്ന് പറയുന്ന ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, മഹ്റജിലും സിഫത്തിലുമുള്ള വ്യത്യാസം അതിൻ്റെ അർത്ഥത്തിലെ വ്യത്യാസത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് അബദ്ധം സംഭവിക്കാറുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും, ഒരു പക്ഷേ രണ്ടും വെവ്വേറെ സ്ഥലത്ത് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രമിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ അങ്ങനെ ഉച്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം. എന്നാൽ രണ്ടും ഒരേ കലിമത്തിൽ അടുത്തടുത്ത് വരുമ്പോഴോ, അവിടെയാണ് ചിലപ്പോൾ നമുക്ക് ഒരുപോലെയാകുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരേ കലിമത്തിൽ തന്നെ വരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് കലിമത്തുകളിൽ ആദ്യത്തിലും അവസാനത്തിലും അടുത്ത കലിമത്തിൽ ആദ്യത്തിലും വരുമ്പോഴൊക്കെയാണ് ഇത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഓരോ മഹ്റജും ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റജിൽ നിന്ന് തന്നെ അത് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്ത് ഫുർഖാനിലെ 27-ാമത്തെ ആയത്തിൽ ഇപ്രകാരം കാണാം. ويوم يعض الظالم على يديه ويوم يعض يعض الظالم يعض الظالم ض ض ض ض അണ്ട് ഈ വ്യത്യാസം അള്ളു അവിടെ ദാദാണ് സാദുള്ളാദാണ് അക്രമി അന്ന് കൈകടിക്കുന്ന ദിവസം യഅദ്ദുല്ലാലിമു യാ ലൈതനി തഖദ്തു മഅ റസൂലി സബീല ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. ഇനി അതുപോലെ തന്നെ ഒരു മറ്റൊരു ഉദാഹരണമാണ് സൂറത്തു അഷ്റഹ് അലൻ അഷ്റഹ് ലക സദ്രക എന്ന സൂറത്തിൽ അല്ലദീ അൻഖദ ദഹ്റക അൻഖദ ദഹ്റക സ്ലയ അൻഖദ ദഹ്റക അങ്കബ സ്വാദുള്ളത് മുറിച്ച് കളയുക അല്ലെങ്കിൽ അപ്പോൾ ആ രൂപത്തിൽ രണ്ടും വ്യത്യാസപ്പെടുത്തി തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഓതണം. അല്ലദീ അങ്കബ ദഹ്റക അങ്കബ ദഹ്റക അത് രണ്ടും രണ്ടായി തന്നെ പറയണം. കേൾക്കുന്നവർക്ക് സദൃശ്യമായി ഒരുപോലെയായി തോന്നാൻ പാടില്ല. കേൾക്കുമ്പോൾ രണ്ടും രണ്ടായി തന്നെ തോന്നാൻ പാടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഓതാനും പാടില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ബാദും ലാവും ഒരേ കലിമത്തിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ കലിമത്തിൻ്റെ അവസാനത്തിലോ രണ്ടാമത്തെ കലിമത്തിൻ്റെ തുടക്കത്തിലോ വരുമ്പോൾ രണ്ടിനെയും ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദാദ് എന്ന അക്ഷരം ലുഗത്തു ദാദ് അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദാദ് എന്ന അക്ഷരം അതിൻ്റെ ഒരു സിഫത്താണ് അൽ ഇസ്തിഇല ഹുസ്സവഖ്തിൻ ഖിൽ മുമ്പ് നമ്മൾ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ് ഹുറൂഫുൽ ഇസ്തിഇല. ഇസ്തിഇലൻ്റെ അക്ഷരം അഥവാ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വായ നിറച്ച് ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരം ഖ സ പ ല ഗ ക ല തുടങ്ങിയുള്ള അക്ഷരം. അപ്പോൾ ഇതിൽപ്പെട്ട രണ്ട് അക്ഷരമാണെന്ത് ഈ ദാദും ദാദും അതുപോലെ രണ്ടും ഇസ്തിഇലൻ്റെ അക്ഷരം തന്നെയാണ്. എന്നിരുന്നാലും അത് നമ്മൾ ഓതുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ അതിന് തൊട്ട് മുമ്പ് വരുന്ന അക്ഷരങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് പ്രകടമാക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം പാരായണം ചെയ്യണം. ഇൽതുറ അതുപോലെ തന്നെ ഫമനി ഇൽതുറ ഗൈറ ബാഗി വലാ ആദി ഫലാ ഇസ്മ അലൈ അതുപോലെ തന്നെ അഫദ്തും അഫദ്തും ബാദിനെയും ബാഇനെയും വേർതിരിച്ച് അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് വേർതിരിച്ച് തന്നെ പ്രകടമാക്കി തന്നെ ഓതാൻ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇമാം ജസീർ റഹിമഹുള്ള പറഞ്ഞത് വൽതുർ റമഅ വഅൽത മഅ ഫൽതും വസഫിഹ ജിബാഹുഹും അലൈഹിം. അപ്പോൾ അത് പ്രത്യേക അത് ഈ വൽതുർ വഅൽത അഫൽതും പോലെയുള്ള ആ കലിമത്തുകളിൽ എന്ത് ചെയ്യണം രണ്ടും രണ്ട് വ്യക്തമാക്കി തന്നെ അത് നമ്മൾ ഉച്ചരിക്കണം. അത് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല. ചേർത്തി ദാദിനെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഓതാൻ പാടില്ല. ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം അവഅദ്ദ ഉണ്ടോ അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ശേഷം ഒക്കെ വരുമ്പോൾ രണ്ടും വേർതിരിച്ച് തന്നെ ഓതാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ഏതായാലും നമ്മൾ അനറബികളാണ്, അതുകൊണ്ട് തന്നെ അറബി ഭാഷ തന്നെ ഉച്ചരിക്കാൻ, അത് ഉച്ചരിച്ച് ശീലിച്ചിട്ടില്ലാത്ത അറബി ഭാഷ പഠിക്കുന്ന തുടക്കക്കാരായ, അതുപോലെ ഖുർആൻ പാരായണം പരിശീലിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും തുടക്കത്തിൽ. പക്ഷേ അത് നമ്മൾ ചിട്ടയായ പരിശീലനത്തിലൂടെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നല്ല ഒരു തജ്വീദ് അറിയുന്ന കാരിയിൽ നിന്നും കേട്ട് ഉച്ചാരണങ്ങൾ ശരിയായ രൂപത്തിൽ പരിശീലിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചതൊക്കെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന അതേ മഹ്റജ്, ഒരേ അതിൻ്റെ ശരിയായ ഉച്ചാരണം അതിന് നൽകുന്നത് വരെ നമ്മുടെ പരിശീലനം തുടരേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഞാൻ അത്യാവശ്യമൊക്കെ പഠിച്ചു, ഖുർആനൊക്കെ ഓതുന്നുണ്ട്, അത്യാവശ്യം ഹിഫ്ദുണ്ട്. ചില ആളുകളൊക്കെ അത്യാവശ്യം പഠിച്ച രീതിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് തജ്വീദും പഠിക്കാനില്ല, ഇനി പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പാരായണമൊന്നും ശരിയാക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ ധാരണ തെറ്റാണെന്ന് നമ്മളെക്കാൾ ഖുർആൻ കൂടുതൽ അറിയുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ ഓതുമ്പോൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് പഠിക്കാത്തവർ അത് പഠിക്കുക, പഠിച്ചവരാണെങ്കിൽ തന്നെ അതിനെ ഒന്നുകൂടി ശരിയായിട്ടുണ്ടോ പഠിച്ചത് എന്നുള്ളത് കൂടി വിലയിരുത്തുക. തീർച്ചയായും വിശുദ്ധ ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് ലിദ്ദിക്കർ, അതിനെ പഠിക്കാനും ചിന്തിക്കാനും ഉദ്ദേശിക്കുന്നവർക്ക്. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ തയ്യാറുള്ളവർ ആരുണ്ടോ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ ഖുർആൻ എന്നുള്ളത് തജ്വീദാകട്ടെ, തഫ്സീറാകട്ടെ, ഏത് ഇതാകട്ടെ ഖുർആനുമായി ബന്ധപ്പെട്ടത്, അത് അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് പഠിക്കാൻ. പക്ഷെ അതിൻ്റെ പഠിക്കാനുള്ള ശരിയായ രൂപം, അത് ശരിയായ രൂപത്തിൽ ഖിറാഅത്തിൻ്റെ നിയമങ്ങൾ അറിയുന്ന ആളുകളടുക്കൽ നിന്നും പോയി പഠിക്കുക. ആ ഉച്ചാരണം നേരിട്ട് കേട്ട് തന്നെ, പുസ്തകത്തിലൂടെയോ മറ്റോ അല്ല, നേരിട്ട് കേട്ട് അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണത് കേൾക്കുകയും അതുപോലെ അത് കാണുകയും ചെയ്തിട്ട് പരിശീലിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംഭവമാണ്. ഏതായിരുന്നാലും ഈ ബാദ് കുറച്ച് പ്രയാസമുള്ള അക്ഷരമാണ്. എന്നിരുന്നാലും നമ്മുടെ ആ ഒരു ശ്രദ്ധയും താല്പര്യവും ഇതിൻ്റെ.
5: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ നമസ്കാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഖുർആൻ പാരായണങ്ങളുമായി ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുർഖാനിലെ 21 മുതൽ 44 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ മുഹമ്മദിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷേഖ് യാസർ അദ്ദോസരി.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആൽ ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇമ്രാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 153 മുതൽ 156 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أصطفى البنات على البنين ما لكم كيف تحكمون أفلا تذكرون. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 153, 154, 155 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് സന്താനമുണ്ടെന്ന് ആരോപിക്കുന്ന ആളുകളെക്കുറിച്ച്, അവരുടെ കള്ളവാദത്തെക്കുറിച്ച് ആയിരുന്നു തൊട്ടുമുകളിലുള്ള ആയത്തുകളിൽ പരാമർശിച്ചിരുന്നത്. അള്ളാഹു അവനെക്കുറിച്ച് സൂറത്തുൽ അൻആമിലെ 101 ആയത്തുകളിൽ പറഞ്ഞ കാര്യം ഇതിനു മുമ്പ് വ്യക്തമാക്കി. അതിൽ സൂറത്തുൽ സുഖ്റുഫിലെ 15-ാമത്തെ വചനം അതിൻ്റെ അനുബന്ധമായി തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപണമുന്നയിക്കുന്ന ആളുകളോട് ആ ആളുകളുടെ വിദണ്ഡവാദത്തെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുന്നു. വജഅലൂ ലഹു

വജഅലു ലഹു, അവർ അള്ളാഹുവിന് നിശ്ചയിച്ചിരിക്കുന്നു, ആക്കിയിരിക്കുന്നു. മിൻ ഇബാദിഹി, തൻ്റെ ദാസന്മാരിൽ നിന്നും. ജുസ് ആ, ഒരു അംശത്തെ അഥവാ സന്താനങ്ങളെ. അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗത്തെ അവർ അള്ളാഹുവിൻ്റെ അംശമാക്കിയിരിക്കുന്നു. ഈ ആയത്ത് വ്യക്തമാക്കുന്ന കാര്യം, ഒരു സന്താനം എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്നത് വഴി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ആളുകളെ അള്ളാഹുവിൻ്റെ അംശമാക്കിയിരിക്കുന്നു ഇവർ എന്ന് പറയാൻ കാരണം. എന്നിട്ട് അള്ളാഹു പറയുന്നു ഗൗരവമായ താക്കീത്, ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലകഫൂറുൻ മുബീൻ, വളരെ പ്രത്യക്ഷമായി തന്നെ നന്ദികേട് കാണിക്കുന്നവൻ തന്നെയാകുന്നു. തന്നെ സൃഷ്ടിച്ച, തനിക്കുവേണ്ട സകലമാന അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകുന്ന തൻ്റെ സ്രഷ്ടാവിനെക്കുറിച്ചുള്ള വളരെ ഗുരുതരമായ ഈ ആരോപണം, അത് ഏറ്റവും വലിയ നന്ദികേടാകുന്നു എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അൻആമിലെ 101-ാമത്തെ വചനത്തിൽ കാണാം, വഹുവ ബികുല്ലി ശൈഇൻ അലീം, അവൻ എല്ലാത്തിനെക്കുറിച്ചും നന്നായി അറിയുന്നവനാകുന്നു. എന്നു പറഞ്ഞാൽ ഇവിടെ 3 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെന്ന് പറയുന്നത് വഴി ഇവർ അസംഭവ്യമായ കാര്യമാണ് അള്ളാഹുവിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹുവല്ലേ അത് അറിയിച്ചു തരേണ്ടവൻ? പക്ഷേ അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ ആവർത്തിച്ചു പറയുന്നു, അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെന്ന വാദം കള്ളവാദമാകുന്നു, സ്രഷ്ടാവായ അള്ളാഹുവുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്ത കാര്യമാകുന്നു അത് എന്ന്. മാത്രമല്ല, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ അവൻ മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ വാദം അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. അതേപോലെ തന്നെ അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലാത്ത കാര്യമാകുന്നു. 153-ാമത്തെ വചനം, അസ്തഫ, അവൻ തെരഞ്ഞെടുത്തിരിക്കുകയാണോ, പ്രാധാന്യം നൽകിയോ, അൽബനാത്ത്, പെൺമക്കളെ, അലൽ ബനീൻ, ആൺമക്കളെക്കാൾ. ഈ പദം വ്യാഖ്യാനിക്കുന്നിടത്ത്, പദത്തെ വിശകലനം ചെയ്യുന്നിടത്ത് മുഫസ്സറുകൾ കൃത്യമായി പറയുന്ന കാര്യം, സൊഫ്വത്ത് എന്ന പദം അഥവാ വളരെ കൃത്യമായത്, കലർപ്പില്ലാത്തത്, ശുദ്ധമായത് എന്ന പദം, അതാണ് ഇതിൻ്റെ അസ്ലു. അതിൽ നിന്നാണ് അസ്തഫ, അവൻ തെരഞ്ഞെടുത്തിരിക്കുകയോ, അവൻ പ്രാധാന്യം നൽകുകയോ. അതായത്, അയഖ്ലുഖുൽ ജിൻസൈനി അസ്സക്കറ വൽ ഉൻസ സുമ്മ യഖ്താറു ലിനഫ്സിഹി അദ്നാഹുമ വയുഅതീകും അൻതും അഅലാഹുമ ശഅ്നൻ വഅർഫഉഹ ഖദറ. നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത്, അള്ളാഹു സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ താഴ്ന്നവരായി കണക്കാക്കുന്ന ആ സ്ത്രീകളെ നിങ്ങൾ അള്ളാഹു അവൻ്റെ പെൺമക്കളാക്കിയിരിക്കുന്നു എന്ന് വാദിക്കുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉന്നതന്മാരാണെന്ന് നിങ്ങൾ കൽപ്പിക്കുന്ന പുരുഷന്മാരെ അവർ നിങ്ങളുടെ മക്കളുമാക്കിയിരിക്കുന്നു. അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. അസ്തഫൽ ബനാത്തി, അവൻ പെൺമക്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണോ, അലൽ ബനീൻ, ആൺമക്കളെക്കാൾ. അഫ അസ്ഫാക്കും റബ്ബുക്കും ബിൽ ബനീന വത്തഖദ മിനൽ മലായികത്തി ഇനാസ ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അദീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വചനത്തിൽ വ്യക്തമാക്കുന്ന കാര്യം, അഫ അസ്ഫാക്കും റബ്ബുക്കും ബിൽ ബനീന വത്തഖദ മിനൽ മലായികത്തി ഇനാസ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ആൺമക്കളെ എടുത്തിരിക്കുകയും, വത്തഖദ മിനൽ മലായികത്തി ഇനാസ, മലക്കുകളെ അവൻ പെൺമക്കളായി സ്വീകരിക്കുകയുമാണോ. ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അദീമ, തീർച്ചയായും നിങ്ങൾ ഗുരുതരമായ വാക്കാകുന്നു പറയുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ
ആരോപിക്കുന്നവരെ വളരെ ഗൗരവതരമായി അവർക്കുള്ള താക്കീതാണ് അല്ലാഹു നൽകുന്നത്. സൂറത്തു സുമറിലെ 4-ാമത്തെ വചനത്തിൽ കാണാം, ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫ മിമ്മ യഖ്ലുഖു മാ യശാ. അല്ലാഹു ഒരു സന്താനത്തെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ, അങ്ങനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ, അവൻ സൃഷ്ടിച്ചവരിൽ നിന്ന് അവനിഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കുമായിരുന്നു. സുബ്ഹാന, അവൻ പരിശുദ്ധനാകുന്നു. അഥവാ ഒരു സന്താനത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന്, ഒരു പങ്കാളിയെ സ്വീകരിക്കുന്നതിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാകുന്നു. ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അവനാകുന്നു ഏകനും സർവാധിപതിയുമായ അല്ലാഹു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ലിഅയ്യി ഷൈഇൻ യഖ്താറുല്ലാഹു അൽ ബനാത് ദൂനൽ ബനീൻ. ഈ ആളുകൾ വാദിക്കുന്നത് പോലെ എങ്ങനെയാണ്, എന്ത് കാരണം കൊണ്ടാണ് അല്ലാഹു പെൺ

ഞാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? മാദാ ഹദസ ലകും വമാ അസ്വാബ ഉഖൂലുകും കൈഫ തഹ്കുമൂന അലല്ലാഹി സുബ്ഹാനഹു വതആല ഹാദൽ ഹുക്മ്. നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങളുടെ ബുദ്ധികൾക്കെന്ത് സംഭവിച്ചു? ഉന്നതനും മഹാനും പരിശുദ്ധനുമായ അള്ളാഹുവിനെക്കുറിച്ച് ഇത്തരമൊരു വിധി പറയാൻ. ഇമാം തബരി റഹ്മോള്ള പറയുന്നു, ബിഇസൽ ഹുക്മു തഹ്കുമൂന അയ്യുഹൽ ഖൗം. നിങ്ങളുടെ വിധി എന്തുമാത്രം മോശമാകുന്നു. ഹേ ജനങ്ങളെ, അയ്യക്കൂന ലില്ലാഹിൽ ബനാത് വലകുമുൽ ബനൂൻ. അള്ളാഹുവിന് പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളുമാണെന്ന നിങ്ങളുടെ വാദത്തിൽ. വഅൻതും ലാ തർദൗന ൽബനാത്തി ലി അംഫുസിക്കും ഫതജ്അലൂന ലഹു മാ ലാ തർദൗന ലി അംഫുസിക്കും. നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾക്കിഷ്ടപ്പെടുന്നില്ല. നിങ്ങളിഷ്ടപ്പെടാത്ത ആ പെൺമക്കളെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലായിക്കത്തുകളെന്ന് നിങ്ങൾ വാദിക്കുന്നു. ഇതുവഴി നിങ്ങൾ ഗുരുതരമായ വാക്കാണ് പറയുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ അന്നഹ ഉല ഇല്ലദീന ഹക്കമു ബിഹാദൽ ഹുക്മി അഷ്ബഹുമായകൂനൂന ബിൽ മജാനീൻ. ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ എന്താണ്? ഇവർക്ക് പറ്റിയത്, ഇവർ ബുദ്ധിയില്ലാത്തവരാണോ? ഇവർ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചവരാണോ? ഭ്രാന്ത് ബാധിച്ചവരാണോ? വലിഹാദ ഹൂത്തിബു, അതാണ് ബിമുഖാത്തബത്തിൽ മജുനൂനി. ഒരു ഭ്രാന്തനോട് അഭിസംബോധന ചെയ്യുന്നത് പോലെ, എന്താണ് നിന്റെ കോലം, എന്താണ് നിനക്ക് പറ്റിയത് എന്ന രൂപത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഹൈസു ഖീല ലഹും മാ ലകും മാ ഹാദൽ അമൽ. എന്തൊരു പ്രവർത്തനമാണിത്? എന്താണ് ഈ ചെയ്യുന്നത്? ഹൽ ഹാദ അമലു ആഖിൽ, ഇതൊരു ബുദ്ധിയുള്ള മനുഷ്യന്റെ പ്രവർത്തനമാണോ എന്ന രൂപത്തിൽ അള്ളാഹു ആ ഒരു ശൈലിയിൽ അള്ളാഹു ചോദിക്കുന്നതെന്ന് മറ്റു ചില മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. മാലക്കും, നിങ്ങൾക്കെന്താണ്? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വിധി പറയുന്നത്? 155-ാമത്തെ വചനം, അഫല തദക്കറൂൻ, അപ്പോൾ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? അന്നല്ലാഹ മുനസ്സഹുൻ അൻ ദാലിക്, ഈ പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാകുന്നു. ഉസൈമി റഹ്മല്ലാ പറയുന്നു, അൽ ഇഅ്ലാനു ബിസഫ്ഹി ഹാഉലാഇ വഇന്നഹും ലാ യൻതഫിഊന ബിൽ ആയാത്ത്. അല്ലാഹുവിൻ്റെ വചനങ്ങൾ, ആ വചനങ്ങൾ കൊണ്ട് പ്രയോജനമെടുക്കാത്ത, ഉപകാരമെടുക്കാത്ത ഈ ആളുകളെക്കുറിച്ചാണ് അവരുടെ ബുദ്ധിശൂന്യത അല്ലാഹു തുറന്ന് പ്രഖ്യാപിക്കുന്നത്. തൗബീഖുൻ മല്ലം യതദക്കർ ലിഅന്നൽ മുറാദ ബിൽ ഇസ്തിഫ്ഹാം ഫി ഖൗലിഹി തആല അഫല തദക്കറൂൻ ഹുന അത്തൗബീഖ്. ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ, നിങ്ങളെന്താണ് ആലോചിക്കാത്തത് എന്നതിലടങ്ങിയിരിക്കുന്ന പൊരുൾ അവരെ ആക്ഷേപിക്കലാകുന്നു. ഫകുല്ലു മൻ ലം യതദക്കർ ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കൊണ്ട് വീണ്ടു വിചാരമുണ്ടാവാത്തവർ, ആ ഉപദേശങ്ങളെ സ്വീകരിക്കാത്തവർ, ഫല ശക്ക അന്നഹു മുസ്തഹഖുൻ ലിൽ ലൗമി വത്തൗബീഖ്. അത്തരം ആളുകൾ ആക്ഷേപത്തിന് അർഹരാകുന്നു. അവർ ഇകഴ്ത്തി പറയാൻ, നിന്ദിക്കപ്പെടാൻ അർഹരാകുന്നു. അതുപോലെ തന്നെ അഫല തദക്കറൂന യഅനി അൽ ഇത്തിആദ്, അവരെന്താണ് ഉപദേശം സ്വീകരിക്കാത്തത്, നിങ്ങളെന്താണ് ഉപദേശം സ്വീകരിക്കാത്തത്. ഐ അഫല തത്തഇലൂൻ ഫതുദ്രികു അന്നമാ ഹകംതും ബിഹി ഹുക്മുൻ ജായിറുൻ ഗൈറു മഖബൂലുൻ മിൻകും. നിങ്ങളുടെ ഈ വിധി, അള്ളാഹു പെൺമക്കളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന വാദം, അത് സ്വീകാര്യയോഗ്യമല്ല, അനീതിയോടുകൂടിയുള്ള ഒരു വാദമാകുന്നു. ഫല്ലാഹു സുബ്ഹാനഹു വതആല മുനസ്സഹുൻ അനിൽ വലദി ബിദലീലിൽ അഖ്ലി വദലീലിൻ നഖ്ൽ. പ്രമാണത്തിൻ്റെ പിൻബലം കൊണ്ടും ബുദ്ധിപരമായും സ്വീകാര്യയോഗ്യമല്ലാത്ത വാദമാകുന്നു അത്. ഫദലീലുൻ നഖ്ൽ ഫമ അക്സറുൽ ആയാത്ത് അല്ലത്തി യുക്സിറുല്ലാഹു ഫീഹ അന്നഹു ലം യത്തഖിദ് വലദ. പ്രമാണത്തിൻ്റെ പിൻബലമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ധാരാളം വചനങ്ങളിൽ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യം കൃത്യമായും വ്യക്തമായും പറയുന്നു. ഉദാഹരണത്തിന് സൂറത്തുൽ ഇഖ്ലാസ്,
ഖുൽ ഹുവല്ലാഹു.

0: അഹദ്. പറയുക, അത് അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു പരാശ്രയമുക്തനാകുന്നു, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനുമാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. ഇതുപോലെയുള്ള ധാരാളം വചനങ്ങളിലൂടെ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ആവർത്തിച്ചാവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ബുദ്ധിപരമായ തെളിവെന്നത് ലൗ കാന ലില്ലാഹി വലദുൻ ലകാന ജുസ്അൻ മിൻഹു വകാന മുസ്തഹഖൻ ലിൽഇബാദ. അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെന്നത് ശരിയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു ജുസ് ആയിരിക്കും, ഒരു അംശമായിരിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ അംശമാണെങ്കിൽ ആ അംശം ആരാധനക്ക് അർഹതപ്പെട്ടവനുമായിരിക്കും. യഥാർത്ഥത്തിൽ അത് അസംഭവ്യമായ കാര്യമാകുന്നു. ലൗ ഇത്തഖദല്ലാഹു വലദൻ ലകാന ഹാദൽ വലദു ഹാദിസൻ വൽഹുദൂസു യംതനിഉ അൻ യകൂന ജുസ്ഉൻ മിനല്ലാഹ്. ഒരു സന്താനം എന്ന് പറയുമ്പോൾ അത് പുതുതായി ഉണ്ടാകുന്ന കാര്യമാണ്. അത് അല്ലാഹുവിൽ നിന്ന് ഉണ്ടാവുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. ലിഅന്നല്ലാഹ ലം യസൽ വലാ യസാൽ മൗജൂദൻ ബിദാതിഹി സുബ്ഹാനഹു വതആല. അല്ലാഹു അവൻ്റെ കാര്യത്തിൽ അവൻ എന്നുമുള്ളവനാകുന്നു. പുതുതായി ഉണ്ടാവുക എന്നത് അല്ലാഹുവിന് അനുയോജ്യമല്ല. ലിഅന്നൽ വലദ ലാ ബുദ്ദ അൻ യകൂന മുഷബ്ബിഹൻ ലി അബീ. ഒരു സന്താനം പിതാവിനോട് സാദൃശ്യമുള്ളവനായിരിക്കും. വല്ലാഹു സുബ്ഹാനഹു വതആല ലൈസ ലഹു ശബീഹുൻ വലാ യുമാസിലുഹു അഹദുൻ. അല്ലാഹുവാകട്ടെ സദൃശ്യനില്ലാത്തവനും അതേപോലെ ഉപമയില്ലാത്തവനും ആകുന്നു. അൽ വലദു ഇന്നമാ യത്തഖിദുഹു മൻ യഹ്താജു ഇലൈഹി ലിബഖാഇ നൗഇ. വല്ലാഹു സുബ്ഹാനഹു വതആല ഗൈറു മുഹ്താജുൻ ലി അഹദിൻ. സന്താനം എന്നത് വംശ പരമ്പര നിലനിൽക്കാൻ ആവശ്യമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരവസ്ഥ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് ആവശ്യമില്ലാത്ത കാര്യമാകുന്നു. ഏതർത്ഥത്തിലും അള്ളാഹുവിനെക്കുറിച്ച് ആരോപിക്കുന്ന ഈ ആരോപണം ബുദ്ധിപരമായും പ്രമാണത്തിൻ്റെ പിൻബലത്തോടും സ്വീകാര്യയോഗ്യമല്ല എന്നത് വചനങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നു. 156-ാമത്തെ വചനം അം ലകും സുൽത്താനും മുബീൻ. അം ലകും അഥവാ നിങ്ങൾക്കുണ്ടോ സുൽത്താനുൻ വല്ല അധികൃത ലക്ഷ്യവും മുബീൻ പ്രത്യക്ഷമായ സ്പഷ്ടമായ അഥവാ ഹുജ്ജത്തുൻ വബുർഹാനുൻ വല്ല പ്രമാണയോഗ്യമായ രേഖയും വല്ല തെളിവും നിങ്ങൾക്കുണ്ടോ? അലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു ബൽ ലക്കും ഹുജ്ജത്തുൻ ബയ്യിനത്തുൻ അലാ ഖൗലികും വ ഇഫ്തിറായികും. നിങ്ങളീ കെട്ടിച്ചമച്ചു പറയുന്നതിന് നിങ്ങളീ പറയുന്ന വാക്കിന് വല്ല പ്രമാണത്തിൻ്റെയും പിൻബലമുണ്ടോ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു ഹുജ്ജത്തുൻ അലാ മാ തഖൂലൂൻ, അഥവാ നിങ്ങൾ പറയുന്നതിന് വല്ല തെളിവുമുണ്ടോ, വല്ല പ്രമാണവുമുണ്ടോ? അലാമ തൊബിരി റഹ്മത്തുള്ളാഹി പറയുന്നു അലക്കും ഹുജ്ജത്തുൻ തുബയ്യിനു ലിമൻ സമിഅഹാ ബിഹഖീഖത്തി മാ തഖൂലൂൻ. കേൾക്കുന്നവർക്ക് നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടാൻ ആവശ്യമായ വല്ല തെളിവും നിങ്ങളുടെ കൈവശമുണ്ടോ? ബഗ്‌വി റഹ്മത്തുള്ളാഹി പറയുന്നു ബുർഹാനുൻ ബയ്യിനുൻ അലാ അന്ന ലില്ലാഹി വലദ്, അല്ലാഹുവിനൊരു സന്താനമുണ്ടെന്നതിന് വല്ല തെളിവും നിങ്ങൾക്കുണ്ടോ? അതാണ് അംലക്കും സുൽത്താനും മുബീൻ, അഥവാ വല്ല പ്രത്യക്ഷമായ പ്രമാണവും നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ കുറച്ച് കാണിക്കുകയും അവൻ്റെ മഹത്വത്തിന് നിരക്കാത്ത രൂപത്തിൽ അവനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ കൃത്യമായി വിശ്വസിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം, സൂറത്തു സാഫാത്ത് 153 മുതൽ 156 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: إِنَّهُ يَعْلَمُ الْجَهْرَ مِنَ الْقَوْلِ وَيَعْلَمُ مَا تَكْتُمُونَ
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സൂറ സൂറത്തു മുസമ്മിൽ 20 ഭാഗം 1
4: വചനം 20 വാക്കർത്ഥം. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, യഅലമു അറിയും അറിയുന്നു, അന്നക തഖൂമു നീ എഴുന്നേൽക്കുന്നു എന്ന്, നീ നമസ്കരിക്കുന്നു എന്ന്, അദന അടുത്തത് ഏതാണ്ട്, മിൻ ഫുലുസൈ മൂന്നിൽ രണ്ടംശത്തോട്, അല്ലൈലി രാത്രിയുടെ, വനിസ്ഫഹു അതിൻ്റെ പകുതിയും, വസുലുസഹു അതിൻ്റെ മൂന്നിലൊന്നും, വത്വാഇഫത്തുൻ ഒരു വിഭാഗവും, കൂട്ടരും, മിനല്ലദീന യാതൊരുവരിൽ നിന്ന്, മഅക നിന്റെ കൂടെയുള്ള, വല്ലാഹു അല്ലാഹു അല്ലാഹുവത്രേ, യുഖദ്ദിറു കണക്കാക്കുന്നു, നിർണയിക്കുന്നത്, അല്ലൈല വന്നഹാറ രാവിനെയും പകലിനെയും, അലിമ അവൻ അറിഞ്ഞിരിക്കുന്നു, അവനറിയാം, അല്ലൻ തുഹ്സൂഹു നിങ്ങളതിനെ ക്ലിപ്തമാക്കുകയില്ലെന്ന്, തിട്ടപ്പെടുത്തുകയില്ലെന്ന്, സൂക്ഷ്മമായി അറിയുകയില്ലെന്ന്. ഫതാബ ആകയാൽ അവൻ മടക്കം സ്വീകരിച്ചു, അലൈക്കും നിങ്ങളുടെ പേരിൽ, ഫഖ്റഉ ഇനി അതിനാൽ നിങ്ങൾ ഓതുവീൻ, പാരായണം ചെയ്യുവീൻ, മാ തയസ്സറ സൗകര്യപ്പെട്ടത്, എളുപ്പമായത്, മിനൽ ഖുർആനി ഖുർആനിൽ നിന്ന്, അലിമ അവൻ അറിയാം, അൻ സയഖൂനു ആയിത്തീരും, വഴിയേ ഉണ്ടാകും എന്ന്, മിങ്കും നിങ്ങളിൽ നിന്ന്, മർല രോഗികൾ, വആഖറൂന വേറെ ചിലർ, മറ്റു ചിലർ, യദുരിബൂന അവർ സഞ്ചരിക്കും, ഫിൽ അർളി ഭൂമിയിൽ, യബ്തഗൂന അന്വേഷിച്ചുകൊണ്ട് തേടിക്കൊണ്ട്, മിം ഫദ്ലില്ലാഹി അല്ലാഹുവിൻ്റെ ദയവിൽ നിന്ന്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്, വആഖറൂന വേറെ ചിലർ, യുഖാതിലൂന യുദ്ധവും ചെയ്യും, ഫീ സബീലില്ലാഹി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, ഫഖ്റഉ അതിനാൽ നിങ്ങൾ ഓതുവീൻ, മാ തയസ്സറ സൗകര്യമായത്, മിൻഹു അതിൽ നിന്ന്, വഅഖീമു നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവീൻ, അസ്സലാത്ത നമസ്കാരം, വആത്തു സക്കാത്ത സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക, വഅഖ്റിദുല്ലാഹ നിങ്ങൾ അല്ലാഹുവിന് കടം കൊടുക്കുകയും ചെയ്യുവീൻ, കർലൻ കടം ഒരു കടം, ഹസനൻ നല്ലതായ, വമാ തുഖദ്ദിമു നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുന്നത്, എന്തു മുന്തിച്ചാലും, ലി അൻഫുസിക്കും നിങ്ങൾക്കു തന്നെ വേണ്ടി, മിൻ ഖൈരിൻ നല്ലതായിട്ട്, ഉത്തമമായതിൽ നിന്ന് വല്ല നന്മയും, തജിദൂഹു നിങ്ങളത് കണ്ടെത്തും, നിങ്ങൾക്ക് കിട്ടും, ഇൻദല്ലാഹി അല്ലാഹുവിങ്കൽ, ഹുവ അത്, അത് തന്നെ, ഖൈറൻ ഗുണമായിട്ട്, ഉത്തമമായ നിലയ്ക്ക്, വഅഅലമ ഏറ്റം മഹത്തായതായും, അജ്റൻ പ്രതിഫലം, വസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുവീൻ. അല്ലാഹ, അല്ലാഹുവോട്, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, അർറഹീമുൻ, കരുണാനിധിയാണ്.

0: നിശ്ചയമായും നിന്റെ റബ്ബ് അറിയുന്നു. രാത്രിയുടെ ഏതാണ്ട് മൂന്നിൽ രണ്ടു ഭാഗവും പകുതിയും മൂന്നിലൊന്നും സമയം നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും എഴുന്നേറ്റ് നമസ്കരിച്ചു വരുന്നുണ്ടെന്ന്. അല്ലാഹുവത്രേ രാത്രിയെയും പകലിനെയും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് തിട്ടമായി ക്ലിപ്തപ്പെടുത്താവതല്ല എന്ന് അവനറിയാം. ആകയാൽ അവൻ നിങ്ങളുടെ പേരിൽ ഇളവു നൽകി മടക്കം സ്വീകരിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നമസ്കരിച്ചുകൊള്ളുവീൻ. അവനറിയാം നിങ്ങളിൽ രോഗികൾ ഉണ്ടായേക്കുന്നതാണെന്ന്. വേറെ ചിലർ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കുമെന്നും വേറെ ചിലർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുമെന്നും അവനറിയാം. അതിനാൽ നിങ്ങൾ അതിൽ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നമസ്കരിച്ചുകൊള്ളുക. നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അല്ലാഹുവിന് നല്ല കടം കൊടുക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വെക്കുന്നതായാൽ അത് കൂടുതൽ ഗുണകരമായതും വളരെ മഹത്തായ പ്രതിഫലമുള്ളതായും അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ അതിനെ കണ്ടെത്തുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുവീൻ. നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വചനം 20 വിശദീകരണം. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് തനിക്കു പറഞ്ഞു തരണമെന്ന് സഅദ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിച്ചു, താൻ ഈ സൂറത്ത് മുസമ്മിൽ ഓതാറില്ലേ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇല്ലാതെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നാൽ ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ അല്ലാഹു രാത്രി നമസ്കാരം നിർബന്ധമാക്കി. അങ്ങനെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു കൊല്ലത്തോളം അവരുടെ പാദങ്ങളിൽ നീരുകെട്ടുമാറ് നമസ്കാരം നിർവഹിച്ചു വന്നു. 12 ഈ സൂറത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു ആകാശത്ത് സൂക്ഷിച്ചു വച്ചു, അഥവാ അവതരിപ്പിച്ചില്ല. പിന്നീട് സൂറത്തിൻ്റെ അവസാനത്തിൽ ലഘൂകരണം അവതരിപ്പിച്ചു. അങ്ങനെ രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നതിന് ശേഷം അത് ഐസ്തിക കർമ്മം അഥവാ നാഫിലത്ത് ആയിത്തീർന്നു. അബൂദാവൂദ്, മുസ്ലിം, ദാരിമി, നസായി. ഒരു കൊല്ലക്കാലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും രാത്രി നമസ്കാരം നിർബന്ധകർമ്മമായി ആചരിച്ചു വന്നത് എന്നാണല്ലോ ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചിരിക്കുന്നത്. വേറെ ചില സ്വഹാബികളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകളിൽ കൂടുതൽ കൊല്ലങ്ങളോളം അത് നിർബന്ധമായിരുന്നുവെന്നും വന്നിരിക്കുന്നു. അതിനാൽ രാത്രി നമസ്കാരത്തിൻ്റെ നിർബന്ധ നിയമം എത്രകാലം നിലനിൽക്കുകയുണ്ടായെന്ന് തീർത്തു പറയുവാൻ നമുക്ക് പ്രയാസമുണ്ട്. സൂറത്തിൻ്റെ ആദ്യ ഭാഗം അവതരിച്ച കാലത്ത് ഒരുപക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ജനിച്ചിരുന്നുവോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിനറിയാം. ഏതായാലും ഈ ആയത്തിൽ നിന്ന് നമുക്ക് താഴെ കാണുന്ന സംഗതികൾ മനസ്സിലാക്കാവുന്നതാണ്. ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ ഈ സൂറത്തിലെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നതുപോലെ രാത്രി നമസ്കാരം മുസ്ലിങ്ങൾക്ക് നിർബന്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കുറേ കാലം ഒരു നിർബന്ധ കടമയെന്ന നിലയ്ക്ക് അത് ആചരിച്ചു വന്ന ശേഷമാണ് ഈ വചനം മുഖേന പ്രസ്തുത നിർബന്ധം ഇളവ് ചെയ്യപ്പെട്ടത്. ചിലപ്പോൾ രാത്രി ഏതാണ്ട് മൂന്നിൽ രണ്ടു ഭാഗവും ചിലപ്പോൾ പകുതിയും മറ്റു ചിലപ്പോൾ മൂന്നിലൊരു ഭാഗവും അവർ നമസ്കരിച്ചിരുന്നു. സമയം ക്ലിപ്തമായി അറിയത്തക്ക ഘടികാരം മുതലായ ഉപകരണങ്ങളില്ലാത്ത കാലത്ത് സമയം കൃത്യമായി കണക്കാക്കുവാൻ പ്രയാസമാണല്ലോ. മാത്രമല്ല, നിർബന്ധ കൽപ്പന വന്നപ്പോൾ തന്നെ രാത്രിയുടെ പകുതിയോ അല്ലെങ്കിൽ കൂടുതലോ അല്പം കുറച്ചോ സമയം എടുക്കാവുന്നതാണെന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2, 3, 4 വചനങ്ങൾ നോക്കുക. ഏതായാലും ഇത്രയും സമയം രാത്രി ഉറക്കമൊഴിച്ച് കാലിൽ നീരുപോലും കിട്ടുമാറ് ആ കൃത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും തെറ്റാതെ അനുഷ്ഠിച്ചു വരുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ അവർക്കുള്ള താൽപ്പര്യവും അള്ളാഹു കണ്ടറിയുന്നുണ്ട്. രാപ്പകലുകളുടെ ഏറ്റക്കുറവുകളും ഓരോന്നിൻ്റെ കൃത്യ അളവുകളും അവയിൽ എന്തെല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്നുവെന്ന സൂക്ഷ്മ വിവരവും അള്ളാഹുവിങ്കലുണ്ട്. അവയുടെ നിയന്ത്രണം അവൻ്റെ പക്കലാണുള്ളത്. സൃഷ്ടികൾക്കതൊന്നും ശരിക്കറിഞ്ഞുകൂടാ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രസ്തുത നിർബന്ധത്തെ, വുജൂബിനെ നിങ്ങളുടെ പേരിൽ അവൻ മടക്കം സ്വീകരിച്ചിരിക്കുന്നു. ഫതാബ അലൈക്കും എന്ന വാക്യം മുഖേന അള്ളാഹു ഇളവ് ചെയ്തിരിക്കുകയാണ്. ഇനി മേലിൽ രാത്രി നമസ്കാരം അത്ര കർശനമായി ആചരിക്കേണ്ടതില്ല. ഓരോരുത്തൻ്റെയും കഴിവും സൗകര്യവുമനുസരിച്ച് അനുഷ്ഠിച്ചാൽ മതിയാകും എന്നത്രേ ഖുർആനിൽ നിന്നും സൗകര്യമായത്. ഓതിക്കൊള്ളുക അഥവാ ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്ന വാക്യത്തിൻ്റെ താൽപ്പര്യം.
1: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് നാം ശ്രവിച്ച സൂറത്ത് സൂറത്ത് മുസമ്മിൽ 20 ഭാഗം 1.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ് പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക് മറ്റ് റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ് ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരെ മറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

النبي حسبك الله ومن اتبعك من المؤمنين يا أيها النبي

ميثاق والله بما تعملون بصير والذين كفروا بعضهم أولياء بعض

أبلغه مأمنه ذلك بأنهم قوم لا يعلمون.

ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجهم

فعسى أولئك أن يكونوا من المهتدين. أجعلتم سقاية

لا يستوون عند الله والله لا يهدي القوم الظالمين.

كفروا من قبل قاتلهم الله أنى يؤفكون.

أقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة

طيبة ومساكن طيبة في جنات عدن ورضوان من الله أكبر.

والآخرة وما لهم في الأرض من ولي ولا نصير.

ولا تصل على احد منهم مات ابدا ولا تقم على قبره

رسوله سيصيب الذين كفروا منهم عذاب أليم ليس على

0: رضوا بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون.
1: ما شاء الله بارك الله فيكم. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ട

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുവാനുള്ള അവസരം. ഇന്ന് ഷെയ്ഖ് ആദിൽ റയ്യാൻ, അദ്ദേഹത്തിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

0: بسم الله الرحمن الرحيم.
1: ألف لام را، تلك آيات الكتاب المبين. ألف

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു.
1: ഇനി ഹറമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് ഹൂദിലെ 96 മുതൽ 115 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുള്ള ബുആയിജാൻ.

0: ഹാറമെയിൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3, 3.5 പേജുകൾ, 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير أعوذ عندنا سميع ب
3: إدغام
2: إقلاب هذا هذا تنوين شاشا باء നൂൻസാക്കിനൊക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീ ഉൻ എന്നുള്ളത് സമീ ഉം എന്നൊരു ഉന്നത്തോടു കൂടി. അപ്പോൾ സമീ
3: ബസീർ
2: അല്ലദീന യുളാഹിറൂന മിൻകും മിൻകും ുസാക്കിനു ശേഷം കാഫ്. പിന്നെ പിന്നെ മിൻകും, രണ്ട് മിൻകും എന്നതിലെ മീം മിന്നിലെ മീം, രണ്ട് മീം ഒന്നിച്ച് വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീം, മിൻ എന്നതിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ച് വന്നു. അപ്പോൾ മിൻകും മി അല്ലോ മണിക്കണം, മിൻകും മിൻ അങ്ങനെ പിന്നെ മദ്ദുണ്ട് അല്ലേ. മിന്നി ആ രണ്ട് നൂൻ ഉണ്ട്, അവിടെ രണ്ട് നൂന് ഒന്നിച്ച് വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, അല്ലോ ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിന്നിസാഇഹിം
3: മിൻകും മിന്നിസാഇഹിം
2: വീണ്ടും അതാ നിസാഇഹിമ്മ അതും മണിക്കണം. പിന്നെ ഹുന്ന അതും മൊത്തത്തിൽ നല്ല ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്ത് ഇഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇളഹാർ നൂനിസാക്കിന് ശേഷം ഹംസേൺ ഹംസേൺ അപ്പോൾ ഇളഹാർ ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി അല്ലേ. നോട്ടെ, ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി, അതെ ഇല്ലല്ലായി വലദിനഹും വലദിനഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറമ്മി ഇത് കാമ്പി കുന്ന തെന്മിന് ശേഷം മീമാണല്ലോ. മിനൽ ഖൗലി വസൂറ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ അഫുവ്വുൻ ഗഫൂർ അവിടെ എന്താ തെന്മിന് ശേഷം ഗാ അപ്പോ ഇലഹാർ ഇലഹാർ ഇലഹാർ എടാ അഫുവ്വുൻ ഗഫൂർ. പിന്നെ മുസാഫ് നോക്ക് അഫുവ്വുൻ ഗഫൂർ. പിന്നെ വല്ലദീന യുളാഹിറൂന മിൻ നിസ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ച് വന്നു. പിന്നെ മദ് നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبه من تنوين شش ميم بين من قبل من قبل انت اخفاء
3: اخفاء
2: اخفاء لو منك ابا رقبه من قبل

0: ആ മദ്യം കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. أعوذ
1: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
1: قد سمع

0: ذلكم توعظون به والله بما تعملون خبير.
1: ذلكم توعظون به والله بما تعملون خبير.
0: وآخر دعوانا الحمد لله رب العالمين.
2: ജസാക്കും അല്ലാഹു ഖൈറ. പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ.

كما أرسلنا മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. കമ അർസൽന ഫീകും റസൂലൻ മിൻകും, റസൂലൻ തൻവീൻ, ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ചു മണിച്ചു കൊണ്ട് ഉച്ചരിക്കണം. റസൂലൻ മിൻകും, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻകും മിൻകും മിൻകും യത്ലു, സുക്കൂനുള്ള മീമിന് ശേഷം യാ വരുമ്പോൾ ഇദ്ഹാറാണ്, അതും ശ്രദ്ധിക്കണം. يتلو عليكم آياتنا يتلو عليكم آياتنا ويزكيكم ويزكيكم ويزكيكم ويعلمكم سكون لميمين ശേഷം വാഉ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് അഥവാ കൃത്യമായിട്ട് ഉച്ചരിക്കണം മീം. ويزكيكم ويعلمكم വയു അല്ലിം, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, വയു അല്ലിമു അല്ല ഹംസയല്ല, വയു വയു അല്ലിമു കുമുൽ കിതാബ വൽ ഹിക്മ, വഖഫ് ചെയ്യുമ്പോൾ വൽ ഹിക്മ, വയു അല്ലിമുക്കും വയു അല്ലിമുക്കും മാലം. ഇവിടെ ഐന് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗമാണ്. وَيُعَلِّمُكُمْ مَا لَمْ സുക്കൂനുള്ള മീമിന് ശേഷം മീം ഇദ്ഗാം മുതമാസിലൈൻ, ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുക. ഗുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. وَيُعَلِّمُكُمْ مَا لَمْ مَا لَمْ تَكُونُوا تَعْلَمُونَ تَعْلَمُونَ تَعْلَمُونَ അല്ല تَعْلَمُونَ. അടുത്ത ആയത്ത് فاذكروني اذكركم فاذكروني فاذكروني എന്നല്ല, فاذكروني ഇങ്ങനെയല്ല ഓതണ്ടത്, فاذكروني فاذكروني فاذكروني മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. فاذكروني اذكركم, ഇനി اذكركم ഈ പദം വളരെയധികം ശ്രദ്ധിക്കണം. അധികം ആളുകളും അദ്കുറുക്കും എന്നാ പറയാം, അദ്കുറു റു റാഇന ദമ്മ് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അധിക ഖിറാഅത്തിലും നമുക്കിത് കേൾക്കാൻ പറ്റും, അദ്കുറുക്കും. അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലുമൊക്കെ ഇങ്ങനെ അദ്കുറുക്കും എന്ന രൂപത്തിൽ റാഇന ദമ്മ് നൽകിക്കൊണ്ട് പറയുന്നൊരവസ്ഥ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. അദ്കുറുക്കും റാഇന സുക്കൂനാണ്, ഫദ്കുറൂനി അദ്കുർ അദ്കുറുക്കും അദ്കുർക്കും. അപ്പോൾ റാ ഇന് സുക്കൂൻ വരുമ്പോൾ റാ രി റു എർ അദ്കുർക്കും. വശ്കുറൂലി, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വാ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമ് പൂർണ്ണമാക്കണം, വാ ഉച്ചരിക്കണം. വശ്കുറൂലി വഷ് വശ്കുറൂലി വല തെക് ഫുറൂൻ വല തെക് ولا تكفرون ولا تكفرون. أردت يا أيها الذين آمنوا استعينوا يا أيها مد منفصل نالو عنجو حركة قدر نيتا ونمدنا مد داكشرا معي ألفين الشاش محمزة أردت تبدل يا أيها إنجنا رند بدم أدانا ويرتن لكنا دم منفصل نالو عنجو حركة وراء نيتا ونمدنا.

ആമനു ഇസ്തഈനു എന്നല്ല ഇത്, അങ്ങനെ വളരെ കുറവായിരിക്കും, എന്നാലും ശ്രദ്ധിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. ആമനുസ്തഈനു ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഹംസ ഒഴിവാക്കപ്പെടും, വസലിൻ്റെ ഹംസ. നിർത്തുമ്പോൾ ഇസ്തഈനു, ആമനു ഇസ്തഈനു, അങ്ങനെ ഓതേണ്ടതില്ല, കൂട്ടി ഓതുന്നതാണ് ഖൈർ. ഇസ്തഈനു ബിസ്സബരി, സ്വാദ് സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ബിസ്സബരി വസ്സലാ, ഇവിടെ എല്ലാം സ്വാദാണ്, സ്വാദ് ഹെവി ലെറ്ററാണ്. ഇസ്തഇല എൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട, നാവ് ഉയർത്തി സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അത്, സ്വാദ്. ഇസ്തഇലാൻ്റെ ഏഴ് അക്ഷരങ്ങളും ബിസ്സബരി വസ്സലാ വസ്സലാ. സ്വാദുച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം, റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ബിസ്സ സ, ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ വീഡിയോ കൂടെ കണ്ട് പഠിക്കേണ്ടതാണ്. ബിസ്സബരി വസ്സലാ. ഇന്നല്ലാഹ, ഇന്ന നൂനെ ശദ് മണിക്കണം. ഇന്നല്ലാഹ മഅ മഅസ്സാബിരീൻ, സാദ് മഅസ്സാബിരീൻ, സാബിറീൻ അല്ല, റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. മഅസ്സാബിരീൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇൻഷാ അള്ളാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 151, 152, 153 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 151, 152, 153 എന്നീ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂറാണ് നമുക്കൊപ്പമുണ്ടായിരുന്നത്.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സൂറത്തു തഗാബുൻ. മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്.

0: عالم الغيب والشهادة العزيز الحكيم.
1: Peace Radio. Tune to reality.
2: لله من أسمائه تسعون وتسعة من بعد.
3: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുറാനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആന്റെ അതേ ഭാഷ തന്നെ.
4: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 551 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 551 ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്ത് കേട്ടത്. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഹറമൈൻ ലൈവ് എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുദ്ദാരിയാത്ത് 24 മുതൽ 60 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷേഖ് ബദർ അൽ തുർക്കി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ദാരിയാത്ത് 24 മുതൽ 60 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷേഖ് ബദർ അൽ തുർക്കി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ് ഒപ്പം സൂറത്തുൽ നാസ് പാരായണം നിർവഹിക്കുന്നത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ് ഒപ്പം സൂറത്തുൽ നാസ് പാരായണം നിർവഹിച്ചത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. الله أكبر
2: الله أكبر.
1: بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ്, ഒപ്പം സൂറത്തുൻ നാസ്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
3: പഠനം.
4: എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
2: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പാരായണം പഠിപ്പിക്കുന്ന അൽ മുഅല്ലിം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 174 മുതൽ 177 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനീജി.

0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ വിശദീകരണം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു മുസമ്മിൽ 12 മുതൽ 19 വരെ വചനങ്ങൾ.
1: വചനം 12, വാക്കർത്ഥം. ഇന്ന ലദയിന, നിശ്ചയമായും നമ്മുടെ അടുക്കലുണ്ട്. അൻകാലൻ, കനത്ത വിലങ്ങുകൾ, ഭാരിച്ച ചങ്ങലകൾ. വജഹീമ, ജ്വലിക്കുന്ന അഗ്നിയും.
2: ഇന്ന ലദൈന അൻകാലൻ വജഹീമ,
1: നിശ്ചയമായും നമ്മുടെ അടുക്കൽ കനത്ത വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. വചനം 13, വാക്കർത്ഥം. വത്വാമൻ, ഭക്ഷണവും. ദാഗുസ്വത്തിൻ, തൊണ്ടയിൽ കെട്ടുന്നതായ, അടഞ്ഞു നിൽക്കുന്ന. വഅദാബൻ, ശിക്ഷയും. അലീമൻ, വേദനയേറിയ.
2: وطعاما ذا غصة وعذابا أليما,
1: കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയും ഉണ്ട്. വചനം 14, വാക്കർത്ഥം. യൗമ തർജുഫു, വിറകൊള്ളുന്ന ദിവസം, കിടുത്തുപോകുന്ന ദിവസം. അൽ അർദു, ഭൂമി. വൽജിബാലു, പർവ്വതങ്ങളും മലകളും. വകാനത്തിൽ ജിബാലു, പർവ്വതങ്ങൾ ആകുകയും. കസീബൻ, മണൽക്കുന്നുപോലെ. മഹീലൻ, അലിഞ്ഞൊഴുകുന്ന, ഉതിർന്നൊലിക്കുന്ന.
2: യൗമ തർജുഫുൽ അർദു വൽജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീല,
1: ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ അലിഞ്ഞൊഴുകുന്ന മണൽക്കുന്നുപോലെ ആകുകയും ചെയ്യുന്ന ദിവസം അന്നായിരിക്കും അത്. വചനം 12 മുതൽ 14 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെയും ശിക്ഷകളെയുമാണ് ഈ വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. സക്കൂം, ലരീഅ് മുതലായ നരകീയ ഭക്ഷ്യവിഭവങ്ങളെ ഉദ്ദേശിച്ചാണ് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം എന്നു പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതിനെപ്പറ്റി സൂറത്തുദ്ദുഹാൻ 43 വചനത്തിലും, രണ്ടാമത്തേതിനെപ്പറ്റി സൂറത്തു ഗാഷിയ അൽ ഗാഷിയ 6 പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. വചനം 15, വാക്കർത്ഥം. ഇന്ന അർസൽന, നിശ്ചയമായും നാം അയച്ചിരിക്കുന്നു. ഇലൈക്കും, നിങ്ങളിലേക്ക്. റസൂലൻ, ഒരു റസൂലിനെ, ദൂതനെ. ഷാഹിദൻ അലൈക്കും, നിങ്ങളുടെ മേൽ സാക്ഷിയായ. കമാ അർസൽന, നാം അയച്ചതുപോലെ. ഇല ഫിർഔന, ഫിർഔനിൻ്റെ അടുക്കലേക്ക്. റസൂലൻ, ഒരു റസൂലിനെ.

0: ജനങ്ങളെ, നിശ്ചയമായും നാം നിങ്ങളുടെ മേൽ സാക്ഷിയായ ഒരു റസൂലിനെ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഫിർഔന്റെ അടുക്കലേക്ക് ഒരു റസൂലിനെ നാം അയച്ചതുപോലെ തന്നെ. വചനം 16. വാക്കർത്ഥം: ഫഅസ്വാ, എന്നിട്ട് അനുസരണക്കേട് ചെയ്തു, എതിര് പ്രവർത്തിച്ചു. ഫിർഔനു, ഫിർഔൻ. അർറസൂല, റസൂലിനോട്. ഫഅഖദ്നാഹു, അപ്പോൾ നാം അവനെ പിടിച്ചു. അഖ്ദൻ, ഒരു പിടുത്തം. വബീല, കടുത്ത, ശക്തമായ.
1: ഫഅസാ ഫിർഔനു റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല.
0: എന്നിട്ട് ഫിർഔൻ ആ റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ നാം അവനെ കടുത്തതായ ഒരു പിടുത്തം പിടിച്ചു, ശിക്ഷിച്ചു. വചനം 15 മുതൽ 16 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഏത് നിലയ്ക്കും നിങ്ങളെക്കാൾ വമ്പിച്ച ശക്തിയും യോഗ്യതയും സ്വാധീനവുമെല്ലാമുണ്ടായിരുന്ന ഫിർഔനും അവൻ്റെ ആൾക്കാരും റസൂലിനെ അനുസരിക്കായിക നിമിത്തം അനുഭവിക്കേണ്ടി വന്ന ഭയങ്കര ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്കറിവുണ്ടല്ലോ. അപ്പോൾ ഇഹത്തിൽ വെച്ചു തന്നെ നിങ്ങളെ ശിക്ഷിക്കുവാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് താൽപ്പര്യം. ഇനി ഐഹിക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ തന്നെ ഖിയാമത്ത് നാളിൽ പരലോക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ മോചനം ലഭിക്കുവാനാണ് എന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു അവരോട് ചോദിക്കുന്നു. വചനം 17. വാക്കർത്ഥം: ഫകൈഫ, എന്നാൽ എങ്ങനെയാണ്? തത്തഖൂന, നിങ്ങൾ സൂക്ഷിക്കുക. ഇൻ കഫർത്തും, നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ. യൗമൻ, ഒരു ദിവസത്തെ. യജ്അലു, ആക്കുന്ന. അൽ വിൽദാന, കുട്ടികളെ. ഷീബ, നരച്ചവർ.
1: فكيف تتقون ان كفرتم يوما يجعل الولدان شيبا.
0: എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കുന്ന ഒരു ഭയങ്കര ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക? വചനം 18. വാക്കർത്ഥം: അസ്സമാഉ, ആകാശം. മുൻഫത്തിറും ബിഹി, അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും. കാന വഅദുഹു, അവൻ്റെ വാഗ്ദത്തമാകുന്നു. മഫ്ഊല, പ്രവർത്തിക്കപ്പെടുന്നത്, പ്രയോഗത്തിൽ വരുത്തപ്പെടുന്നത്.

ആകാശം അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും. അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ വാഗ്ദത്തം പ്രവർത്തനത്തിൽ വരുത്തപ്പെടുന്നതുമാകുന്നു. വചനം 19. വാക്കർത്ഥം: ഇന്ന ഹാദിഹി, നിശ്ചയമായും ഇത്, തദ്കിറത്തുൻ, ഒരു ഉപദേശമാണ്, ഒരു ഉത്ബോധനമാണ്. വമൻ ഷാഅ, അപ്പോൾ, എന്നാൽ ആർ ഉദ്ദേശിക്കുന്നുവോ, വേണമെന്നു വച്ചവൻ, ഇത്തഹദ, ഉണ്ടാക്കണം, ഏർപ്പെടുത്തട്ടെ, ആക്കട്ടെ, ഇല റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്, സബീല, മാർഗം, വല്ല വഴിയും.

0: നിശ്ചയമായും ഇത് ഒരു മഹത്തായ ഉപദേശമാണ്. ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അവൻ തൻ്റെ റബ്ബിങ്കലേക്ക് ഒരു മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. വചനം 17 മുതൽ 19 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഒഴിവായി കിട്ടുവാനും അവൻ്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുവാനും ഉദ്ദേശിക്കുന്നവർ അതിനുള്ള മാർഗം, അതേ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചുകൊണ്ട് അവനെ അനുസരിച്ചു ജീവിക്കേണ്ടതാണ് എന്ന് സാരം. സൂറത്തിൻ്റെ ആരംഭത്തിൽ രാത്രിയുടെ പകുതി സമയമോ അല്ലെങ്കിൽ അല്പം ഏറിയോ കുറഞ്ഞോ നമസ്കരിക്കുവാൻ കൽപ്പിക്കുകയുണ്ടായല്ലോ. കുറേ കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും ആ കൽപ്പനയനുസരിച്ച് നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തുവന്നു. അതിനുശേഷം അടുത്ത ആയത്ത് മുഖേന ആ കൽപ്പനയിൽ അല്ലാഹു ഇളവ് നൽകിയിരിക്കുകയാണ്. ഇളവ് നൽകുവാനുള്ള കാരണങ്ങളും ആ സുദീർഘമായ വചനത്തിൽ തന്നെ കാണാം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ മുസമ്മിൽ 12 മുതൽ 19 വരെ വചനങ്ങൾ.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
5: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 151-152 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
6: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ألا إنهم من إفكهم ليقولون ولد الله وإنهم لكاذبون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 151-152 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മേൽ ആരോപണം ഉന്നയിച്ച ആളുകളെക്കുറിച്ചാണ് ഇതിനു മുമ്പുള്ള വചനത്തിൽ പരാമർശിച്ചത്. അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്നും മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺസന്താനങ്ങളാണെന്നും വാദിക്കുകയും ആരോപിക്കുകയും ചെയ്ത ആളുകളെക്കുറിച്ചാണ് ഈ വചനത്തിനും അള്ളാഹു വ്യക്തമാക്കുന്നത്. അല്ല അറിഞ്ഞേക്കുക, ഇന്നഹും നിശ്ചയമായും അവർ, മിൻ ഇഫ്കിഹിം അവരുടെ കള്ളം നിമിത്തം, അവരുടെ നുണയാൽ, ലയഖൂലൂൻ അവർ പറയുന്നു, വലദല്ലാഹ് അല്ലാഹു സന്താനം ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. വ ഇന്നഹും നിശ്ചയമായും അവർ, ലകാദിബൂൻ വ്യാജം പറയുന്നവർ തന്നെ. 151-152 വചനങ്ങളിൽ അള്ളാഹു ഇതാണ് വ്യക്തമാക്കുന്നത്. അൽ ഇഫ്കു അൽ കദിബു വൽ ഇഫ്തിറാ. ഇഫ്ക് എന്ന് പറഞ്ഞാൽ അത് വ്യാജം, കളവ് കെട്ടിച്ചമച്ച് പറയൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വമഅദാലിക അക്കദ അല്ലാഹു സുബ്ഹാനഹു അലൽ കദിബി ഫഖാൽ. അതിനുശേഷം അള്ളാഹു അവർ കളവാണ് പറയുന്നതെന്ന് വളരെ ആണയിട്ടുകൊണ്ട് പറയുന്നു. അതാണ് വ ഇന്നഹും നിശ്ചയമായും അവർ, ലകാദിബൂൻ കളവ് പറയുന്നവർ തന്നെയാകുന്നു എന്ന് വീണ്ടും ആവർത്തിക്കുന്നത്. അഥവാ അവരുടെ ഈ ആരോപണം തീർത്തും വ്യാജമാണ് എന്നാണ് ആ വചനത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്, ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മലക്കുകളെക്കുറിച്ചുള്ള ഇസ്ലാമികമായ ചില അധ്യാപനങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വൽ മലായിക്കത്തു ആലമുൻ ഗൈബി. അദൃശ്യ ലോകത്തുള്ള അദൃശ്യരായ സൃഷ്ടികളാകുന്നു മലായിക്കത്തുകൾ. ഖലഖഹുമുല്ലാഹു മിൻ നൂരിൻ, പ്രകാശം കൊണ്ടാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. സൂറത്തു തഹ്രീമിൽ അള്ളാഹു വ്യക്തമാക്കുന്നതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുന്നവരാകുന്നു അവർ, അള്ളാഹുവിനെ ധിക്കരിക്കാത്തവരാകുന്നു അവർ. ഫഹും ആലമുൻ ഗൈബി, അവർ അദൃശ്യ ജീവികളാകുന്നു, അദൃശ്യ സൃഷ്ടികളാകുന്നു. ലാ നുഷാഹിദുഹും ഇല്ലാ അൻ യുരീനല്ലാഹ് ഇയ്യാഹും അലാ സബീലിൽ കറാമ ഔ അലാ സബീലിൽ ആയ. നമുക്കവരെ കാണാൻ സാധ്യമല്ല, ഒരു കറാമത്ത് എന്ന നിലക്ക് അള്ളാഹു കാണിച്ചു തന്നാലല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം എന്ന നിലക്ക്, ഒരു മുഅ്ജിസത്ത് എന്ന നിലക്ക് പ്രവാചകന്മാർക്ക് അള്ളാഹു കാണിച്ചു കൊടുത്താലല്ലാതെ. ലിഅന്നഹു മാ മിൻ ഇൻസാനിൻ ഇല്ലാ ലദൈഹി മലകാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്, അവർ അദൃശ്യരാണെന്നതും നമുക്കവരെ കാണാൻ കഴിയില്ല എന്നതും നാം കൃത്യമായി അറിഞ്ഞിരിക്കണം. കാരണം ഖുർആനിൻ്റെ അധ്യാപനമനുസരിച്ച് എല്ലാ മനുഷ്യരുടെയും കൂടെ രണ്ട് മലക്കുകളുണ്ട്, അവൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും. വ മലായിക്കത്തുൻ യഹ്ഫദൂനഹു മിൻ ബൈനി യദൈഹി, തൻ്റെ മുമ്പിൽ സംരക്ഷണാർത്ഥം അള്ളാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിരിക്കുന്നു. യഹ്ഫദൂനഹു മിൻ അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആ മലക്കുകൾ മനുഷ്യനെ സംരക്ഷിക്കുന്നു. വമിൻ ഖൽഫിഹി, അതേപോലെ തന്നെ മനുഷ്യൻ്റെ പിന്നിലും മലക്കുണ്ട്. പക്ഷേ വനഹ്നു ലാ നുഷാഹിദുഹും, അവരെ നമുക്ക് കാണാൻ സാധ്യമല്ലല്ലോ. നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നമ്മുടെ മുമ്പിലും പിന്നിലും മലായിക്കത്തുകളുണ്ടെന്നത് ഖുർആൻ കൃത്യമായി പറയുന്ന കാര്യമാണ്. പക്ഷേ നമുക്കവരെ കാണാൻ സാധ്യമല്ല. വമലായിക്കത്തുൻ യഹ്ളുറൂന മജാലിസദ്ദിക്ർ, ഹദീസിൽ കാണാം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സദസ്സുകളിൽ മലായിക്കത്തുകൾ സന്നിഹിതരായിരിക്കും. പക്ഷേ വലാനുഷാഹിദുഹും, നമുക്കവരെ കാണാൻ സാധ്യമല്ല. ലിഅന്നഹും ആലമുൻ ഗൈബി, അവർ അദൃശ്യ സൃഷ്ടികളാകുന്നു, അദൃശ്യ ലോകത്താകുന്നു. വൽ മലായിക്കത്തു ഖുലിഖു മിൻ നൂരിൻ കമാ സബത അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മലക്കുകൾ അവർ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതായി കാണാൻ സാധിക്കും. അവർ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല, അവർ പതിവായി അള്ളാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു രാപ്പകൽ ഭേദമന്യേ. അതേപോലെ തന്നെ മലായിക്കത്തുകളിൽ നമുക്ക് അള്ളാഹു അറിയിച്ചു തന്ന മലായിക്കത്തുകളുണ്ട്, എന്നാൽ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലാത്ത മലായിക്കത്തുകളും മലായിക്കത്തുകളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന മലക്കുകളിൽപ്പെട്ടവരാകുന്നു ജിബ്രീൽ, മീകായീൽ, ഇസ്രാഫീൽ അലൈഹിമുസ്സലാം തുടങ്ങിയ മലക്കുകൾ. മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉൽ ഇസ്തിഫ്താഹിൽ അവിടുന്ന് ഇപ്രകാരം പറയുന്നതായി ഹദീസിൽ കാണാം. അള്ളാഹു റബ്ബ ജബറായീല വ മീകായീല വ ഇസ്രാഫീല ഫാത്തിരിസ് സമാവാത്തി വൽ അർദ് ആലിമിൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക്. ഇവിടെ ജിബ്രീലിൻ്റെയും മീകായീലിൻ്റെയും ഇസ്രാഫീലിൻ്റെയും നാഥനായ അള്ളാഹുവേ, ആകാശഭൂമികൾ സൃഷ്ടിച്ചവനായ അള്ളാഹുവേ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ഉൽ ഇസ്തിഫ്താഹ് നടത്താറുള്ളത് പലപ്പോഴും. അൻത തഹ്കുമു ബൈന ഇബാദിക് ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, നിന്റെ ദാസന്മാർ ഭിന്നാഭിപ്രായത്തിലായിരിക്കുന്ന വിഷയത്തിൽ നീ തീർപ്പ് കൽപ്പിക്കുന്നു. അതുകൊണ്ട് ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, ഭിന്നാഭിപ്രായത്തിലായ വിഷയത്തിൽ സത്യത്തിലേക്ക് നീ എന്നെ വഴി നയിക്കണമേ. ഇന്നക തഹ്ദി ഇലാ സിറാത്തിം മുസ്തഖീം, തീർച്ചയായും അള്ളാഹുവേ നീ ചൊവ്വായ വഴിയിലേക്ക്, മാർഗത്തിലേക്ക് വഴി നയിക്കുന്നവനാകുന്നു. സഹോദരങ്ങളെ, അഭിപ്രായ ഭിന്നതയുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാം പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരു പ്രാർത്ഥന കൂടിയാകുന്നു ഇത്. മാത്രമല്ല, ചില മലക്കുകൾക്ക് അള്ളാഹു ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ ആവശ്യമായ വഹിയുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു. മീക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയെ ജീവിപ്പിക്കാൻ ആവശ്യമായ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ച ആളുകളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഖിയാമത്ത് നാളിൽ ഊത്തിന് കാഹളത്തിൽ ഊതുന്നതിന് ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു എന്ന് ആ മലായിക്കത്തുകളെക്കുറിച്ചുള്ള ഹദീസുകളിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. മാത്രമല്ല, മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പേരു പറഞ്ഞവരും അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലാത്തവരും ഉണ്ട് എന്ന് തീർച്ചയായും നാം വിശ്വസിക്കണം. വനുമിനു ഐലൻ ബിമാ നഅലമു മിൻ ഔസാഫിഹിം കജിബിരീൽ ലഹു സിത്തു മിഅ ജനാഹ്. അതേപോലെ തന്നെ ഹദീസിൽ കാണാം, അള്ളാഹു മലക്കുകളുടെ വിശേഷണമായി പറഞ്ഞ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാം 600 ചിറകുകളോടുകൂടി ഉള്ള ആളായിട്ട് ഒരു മലക്കായിട്ട് പ്രവാചകന് അദ്ദേഹത്തെ കാണിക്കപ്പെട്ടു. ഖദ് സദ്ദൽ ഉഫുഖ്, ആ ചിറകുകളോടുകൂടി കണ്ടത് ചക്രവാളങ്ങളിൽ മുട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അതേപോലെ തന്നെ മലായിക്കത്തുകളെക്കുറിച്ച് ഹദീസിൽ കാണാം, അവർ നിത്യേന പതിവായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹീന സഅലഹു അനിൽ ഈമാനി ഖാൽ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, മലായിക്കത്തുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാകുന്നു. ഒരാൾ മലക്കുകളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാൾ മുഅ്മിനല്ല എന്നർത്ഥം. ജിബ്രിൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനടുക്കൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് ഈമാനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഇഹ്സാനിനെക്കുറിച്ചും ചോദിച്ചു എന്ന ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസു ജിബ്രിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസാണ്. ആ ഹദീസിൽ കാണാം, ഈമാനിനെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ മറുപടി പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാ വ മലായികതിഹി, അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ വിശ്വസിക്കൽ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ. അങ്ങനെ 6 വിശ്വാസ കാര്യങ്ങൾ അവിടുന്ന് എണ്ണിപ്പടിപ്പിച്ചു. അതുകൊണ്ട് ആ വിശ്വാസ കാര്യങ്ങളിൽ കൃത്യമായി വിശ്വസിക്കൽ വിശ്വാസികൾക്ക് നിർബന്ധമായ കാര്യമാകുന്നു. അതുമാത്രമല്ല, അള്ളാഹു സ്നേഹിച്ച അള്ളാഹു ഇഷ്ടപ്പെട്ട ആ മലക്കുകളെ ഇഷ്ടപ്പെടൽ, അവരെ സ്നേഹിക്കൽ വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നു. യഹൂദികളെപ്പോലെ, അതേപോലെ തന്നെ വഴിപഴച്ച മറ്റു കക്ഷികളെപ്പോലെ മലായിക്കത്തുകളോട് ശത്രുത കാണിക്കുക എന്നത് വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാകുന്നു. ഖുർആൻ ആ കാര്യത്തെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചതായി ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും മലായിക്കത്തുകളെക്കുറിച്ച് ഖുർആനും ഹദീസും പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ വിശ്വാസം സ്വീകരിക്കുന്നവരായിരിക്കണം യഥാർത്ഥ വിശ്വാസികൾ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം, അറിയുക, തീർച്ചയായും അവരുടെ കളവിൽ എന്ന് പറഞ്ഞതിന് ഐ മിൻ കദിബിഹിം, അദ്ദേഹം അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇഫ്കിഹിം എന്നതിന് ഐ മിൻ കദിബിഹിം, അവരുടെ കളവിന്. യഖൂലൂന വലദുല്ലാഹ് ഐ സ്വദറ മിൻഹുൽ വലദു, അതായത് അള്ളാഹു സന്താനത്തെ ജനിപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിൽ നിന്നൊരു സന്താനമുണ്ടായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. വ ഇന്നഹും ലകാദിബൂൻ, നിശ്ചയമായും അവർ കളവ് പറയുന്നവർ തന്നെയാകുന്നു. ഫദക്കർ അല്ലാഹു അൻഹും ഫിൽ മലായികത്തി സലാസത്തു അഖ്വാലിൻ, 3 കാര്യങ്ങളാണ് അവർ മലക്കുകളെക്കുറിച്ച് പറഞ്ഞതായി അള്ളാഹു വ്യക്തമാക്കുന്നത്. 1, അതാകട്ടെ കടുത്ത കുഫുറും വ്യാജവാദവുമാകുന്നു. 1, ജഅലൂഹും ബനാത്തുല്ലാഹ്, 1, അവർ അള്ളാഹുവിന് പെൺമക്കളെ നിശ്ചയിച്ചു. ഫജഅലുലില്ലാഹി വലദൻ, പിന്നെ അള്ളാഹുവിന് സന്താനത്തെ നിശ്ചയിച്ചു. ഫജഅലു ദാലികൽ വലദ് ഉൻസ, ആ സന്താനത്തെയാകട്ടെ അത് പെൺസന്താനത്തെയുമാക്കി. മാത്രമല്ല, സുമ്മ അബദൂഹും മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമേ ആ പെൺസന്താനങ്ങളെന്ന് അവർ പേരിട്ടു വിളിച്ച മലക്കുകളെ അവർ ആരാധിക്കുകയും ചെയ്തു. ഫകുല്ലും മിൻഹ കാഫിൻ ഫി തഖ്ലീദി ഫി നാരി ജഹന്നം. ഈ കാര്യങ്ങളൊക്കെ തന്നെ നരകത്തിൽ ശാശ്വതരാവാൻ മതിയായ കാരണമാകുന്നു. അതുകൊണ്ട് ഇത്തരം പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തരായിരിക്കൽ വിശ്വാസികൾക്ക് അനിവാര്യമായ കാര്യമാകുന്നു. ഇബ്നു ആഷൂർ റഹ്മഹുള്ള പറയുന്നു, ഇർത്തിഖാഉൻ ഫീ തജ്ഹീലിഹിം ബിഅന്നഹും യഖൂലൂനൽ മുസ്തഹീൽ. ഇവരുടെ അറിവില്ലായ്മയുടെ ആഴം അറിയിക്കുന്ന കാര്യമാകുന്നു ഇത്. കാരണം അസംഭവ്യമായ കാര്യമാണ് അവർ പറയുന്നത്. ഫദുലൻ അലൽ ഖൗലി ബിലാ ദലീലിൻ ഫലിദാലിക സമ്മാഹു ഇഫ്കൻ. ഇവർ വ്യാജമാണ് പറയുന്നതെന്ന് അള്ളാഹു പറഞ്ഞത് അവർ ഒരു പ്രമാണവും കൂടാതെയാണ്, ഒരു രേഖയും കൂടാതെയാണ് ഈ വാദം വാദിച്ചത്. മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന വാദം. അൽ ഇഫ്കു അൽ കദിബു ഐ ഖൗലുഹും ഹാദാ ബഅദും മിൻ അക്സൂബാതിഹിം. ഈ അവരുടെ വ്യാജങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന് പറയാൻ കാരണം, മിൻ ഇഫ്കിഹിം എന്ന് പറയാൻ കാരണം, ഇതുമാത്രമല്ല ഇതുപോലെയുള്ള ധാരാളം കളവുകളാണ് അവർ അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ടാണ് അലാ അറിയണം, ഇന്നഹും തീർച്ചയായും അവർ, മിൻ ഇഫ്കിഹിം അവരുടെ വ്യാജവാദങ്ങളിൽ നിന്നും ഇപ്രകാരം പറയുന്നു എന്ന് അള്ളാഹു പറയാൻ കാരണം. വഖദ് ബറഹൻ അല്ലാഹു അസ്സ വജൽ അലാ ബത്തുലാനി ഹാദാ ഫീ സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആമിൽ ഇവരുടെ നിരർത്ഥകമായ ഈ വാദഗതിയെ അത് സ്വീകാര്യയോഗ്യമല്ല എന്നും അത് കള്ളത്തരമാണെന്നും അള്ളാഹു വിശദമായി സൂറത്തുൽ അൻആമിലെ 100-101 ആയത്തിൽ വ്യക്തമാക്കുന്നു. വജഅലൂ ലില്ലാഹി ശുറകാ അൽജിൻ വഖലഖഹും വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം സുബ്ഹാനഹു വതആലാ അമ്മാ യസിഫൂൻ. വജഅലൂ ലില്ലാഹി ശുറകാ, അവർ അല്ലാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കി. അൽജിൻ, അവൻ്റെ സൃഷ്ടികളായ ജിന്നുകളെ. വഖലഖഹും, അവൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽമ്, യാതൊരു അറിവും കൂടാതെ അള്ളാഹുവിന് അവർ സന്താനങ്ങളെ, അത് ആൺ സന്താനങ്ങളെയും പെൺ സന്താനങ്ങളെയും അവർ അള്ളാഹുവിന് സങ്കൽപ്പിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ, അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാകുന്നു, ഉന്നതനാകുന്നു. ബദീഉ സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ മുൻ മാതൃക കൂടാതെ സൃഷ്ടിച്ചവനാകുന്നു അവൻ. അന്നാ യകൂനു ലഹു വലദുൻ, എങ്ങനെയാണ് അവനൊരു സന്താനമുണ്ടാവുക. വലം തകുൻ ലഹു സ്വാഹിബ, അവനൊരു ഇണയില്ലല്ലോ. വഖലഖ കുല്ല ഷൈഇൻ, അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നു. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാത്തിനെക്കുറിച്ചും അവൻ നന്നായി അറിയുന്നവനാകുന്നു. ഇവിടെ വഖലഖ കുല്ല ഷൈഇൻ വൽ ഖാലിഖു ലികുല്ലി ഷൈഇൻ ലാ യുംകിനു അൻ യകൂന ലഹു വലദ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും സൃഷ്ടാവായിട്ടുള്ള ഒരുവൻ അവനൊരു സന്താനമുണ്ടാവുക എന്നത് സാധ്യമല്ല, ഉണ്ടാകാവതല്ല. ലി അന്നൽ വലദ ജുസു ഉമ്മിനൽ വാലിദ്, സന്താനം പിതാവിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു സൂറത്തുൽ അൻആമിൽ വളരെ വ്യക്തമായി അവരുടെ ഈ വാദത്തെ, ഈ ആരോപണത്തെ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാകും വിധത്തിൽ വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിനെക്കുറിച്ചും വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പ്രമാണത്തിൽ എന്താണോ വന്നത്, ഖുർആനും സുന്നത്തും എന്താണോ പഠിപ്പിക്കുന്നത്, അത് കൃത്യമായി സ്വീകരിക്കാനും വിശ്വസിക്കാനും പിഴച്ച വാദങ്ങളിൽ നിന്ന്, ആരോപണങ്ങളിൽ നിന്ന് മുക്തമായി യഥാർത്ഥ സത്യവിശ്വാസം സ്വീകരിക്കുവാനും നാം വളരെയധികം പരിശ്രമിക്കേണ്ടതാകുന്നു. വിശിഷ്യ, ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ പ്രവാചകന്മാരെക്കുറിച്ചും മലായിക്കത്തകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നടക്കുന്ന കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ആ സത്യം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സഫാത്തിലെ 151-152 വചനങ്ങളാണ് ഇത് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി, സലഫി.
7: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
8: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്കെത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
7: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തെൻസിയിൽ പ്രശസ്ത ഖാരിങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ പ്രക്ഷേപണം.

0: സമർപ്പണമാണ് തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി അഷ്ഷേഖ് അഹമ്മദ് അൽ നുഫൈസ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: كانوا يعملون.
1: ما شاء الله جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അഷേഖ് അഹമ്മദ് നുഫൈസ്.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ കുഞ്ഞു കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷേഖ് മുഹമ്മദ് തോഹ അൽ ജുനൈദ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ.

والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم

0: പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു ദിവസം ഒരു പേജ് വീതം വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കാനുള്ള അവസരമാണ് മനഃപാഠം പ്രോഗ്രാം നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് സയ്യിദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون.
1: ما شاء الله. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനഃപാഠം എന്ന പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഓമിദി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആൻ ഓരോ പേജുകൾ മനഃപാഠമാക്കാനുതകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 535 പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹാഖ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലൽ മബ്ഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ ഹാഖയാണ് പാരായണം ചെയ്യാനുള്ളത്. അതിലെ നിയമങ്ങൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹാഖ. അൽ ഹാഖ എന്നുള്ളത് മദ്ദ് ലാസിമാണ്. അപ്പോൾ അൽ ഹാഖ. മൽഹാഖ എന്ന് അങ്ങനെ തന്നെ. പിന്നെ വമാ അദ്റാക മൽഹാഖ. കദ്ദബത് സമൂദു വആദും ബിൽ ആദും ബി. ആദും ബി തൻവീന് ശേഷം ബ ആണ്. അപ്പോൾ ഗുന്നത്തോടുകൂടി നൂനിനെ മീമാക്കി മാറ്റണം. അപ്പോൾ ആദും ബിൽ ആദും ബിൽ ഖാരിഅ. പിന്നെ ഫഅമ്മ ثمود ث ث شركة بريا فأهلكوا بالطاغية وأما وأما ميم مشددة هنا نلا منكيا عاد فأهلكوا إخفاء عاد فأهلكوا عاد فأهلكوا بريح بن ادو بنتنا بريح صرصر صرصر ആത്തിയ ഇൽഹാറാണ്, ഒട്ടും മണിക്കണ്ട. സർസറിൻ ആത്തിയ, സർസറിൻ ആത്തിയ. സഖറഹ അലൈഹിം സബ ലയാലിൻ ലയാലിൻ വ സബ ലയാലിൻ വ. അങ്ങനെ ലയാലിൻ വ ലയാലിൻ വ ലയാലിംവ. പിന്നെ വസമാനിയത്ത് അയ്യാമിൻ ഹുസൂമൻ. അയ്യാമിൻ തെൻവിൻ ശേഷം ഹ ആണ് പൊയിൽഹാർ. അപ്പോൾ അയ്യാമിൻ ഹുസൂമ അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹ സറഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. നഖ്ലിൻ നഖ്ലിൻ ഖാവിയ തൻവിൻ ശേഷം ഖാ തൻ ഇൽഹാറാണ്, ഒട്ടും മണിക്കണ്ട. നഖ്ലിൻ ഖാവിയ. പിന്നെ ഫഹൽ തറ ലഹും മിം ബാഖിയ. ഫഹൽ തറ ലഹും മിം ലഹും മിൻ രണ്ട് മീം ഒന്നിച്ചു വന്നു. പിന്നെ മിം ബാഖിയ നൂന് ശേഷം ബാ ആണ്. എന്താ നിയമം? നൂന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ആ നൂനിനെ മീമാക്കി മാറ്റും വേണം, എന്നിട്ട് കുന്നത്തോടുകൂടി ഉച്ചരിക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ലഹുമ്മി പിന്നെ മീം ബാഖിയ. അപ്പോൾ ലഹുമ്മിം ബാഖിയ
2: ലഹുമ്മിം ബാഖിയ.
1: ആ ഇപ്പോൾ ഓതാം. أعوذ بالله من الشيطان الرجيم
2: أعوذ بالله من الشيطان الرجيم
1: بسم الله الرحمن الرحيم

0: അവിടെ ലയാലേവ വാവ് നല്ല മണിക്കും വേണം, എന്നിട്ട് ഇരട്ടിപ്പിക്കും വേണം. അപ്പോ ലയാലേവ
1: ലയാലേവ
0: സഹറഹ അലൈഹിം സബഅ.

0: ഇനി അടുത്തത് അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. ഒമ്പതാമത്തെ ആയത്ത് മുതൽ അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ സൂറ അൽ ഹാഖ 1 മുതൽ 8 വരെ വചനങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. ലോക പ്രശസ്ത കാരിയുകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് തെൻസീൽ പ്രോഗ്രാം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബക്കറയിലെ 253 മുതൽ സൂറത്തു ആലുംറാൻ 92 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറ. പി എസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ സൂറത്തുൽ ബഖറയിലെ 253 മുതൽ സൂറത്ത് ആലുംറാൻ 92 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഏറെ പുണ്യകരമായ കാര്യമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ പാലിക്കുവാൻ നാം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന തജ്വീദ് പഠനമാണ് പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി. വഖഫിൻ്റെ ഇനങ്ങൾ, ഈ വിഷയത്തിലാണ് തജ്വീദ് പഠനത്തിൽ ഇന്നത്തെ സംസാരം നമ്മൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുള്ള ഷമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരകളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ തജ്വീദ് നിയമങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രത്യേക വിജ്ഞാനശാഖ എന്ന് തന്നെ പറയുന്ന ഇൽമുൽ വഖഫി വൽ ഇബ്തിദ, വഖഫിൻ്റെയും ഇബ്തിദാഇൻ്റെയും നിയമങ്ങൾ, അതിനെക്കുറിച്ചുള്ള തുടക്കത്തിൽ നമ്മൾ ആമുഖമായ ചില കാര്യങ്ങൾ. വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്, അതുപോലെ ഖത്ഇ, സക്ത്, സക്തിൻ്റെ സ്ഥലങ്ങൾ നമ്മുടെ ഹഫ്സിൻ്റെ റിവായത്തിൽ ഖുർആനിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ്, എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് തുടങ്ങിയ സംഗതികളെ സംബന്ധിച്ച് കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കി എന്നോണം ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖഫിൻ്റെ ഇനങ്ങൾ, അഖ്സാമുൽ വഖഫ്. വഖഫ് പല രൂപത്തിൽ അതിനെ ഇനങ്ങളാക്കി തിരിക്കാം. അതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത്. യുഖസിമുൽ ഉലമാ ഉൽ വഖൂഫ ബിന്നദരി ഇലാ ഹാലിൽ ഖാരി അഖ്സാമൻ എന്ന് പറഞ്ഞാൽ, ഖാരിഇൻ്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് വഖഫിനെ പണ്ഡിതന്മാർ പല ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് പറയുകയാണെങ്കിൽ, ഒന്ന്, അൽ വഖഫു അൽ ഇൽത്തിറാരി. അൽ വഖഫു അൽ ഇൽത്തിറാരി എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായ വഖഫ്, അഥവാ ഒരു ഖാരി വഖഫ് ചെയ്യാൻ നിർബന്ധിതനാകുന്ന അവസ്ഥ, അതാണ് അൽ വഖഫു അൽ ഇൽത്തിറാരി. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ഖാരി, അദ്ദേഹത്തിന് വഖഫ് ചെയ്യൽ നിർബന്ധമായി വരുന്ന അവസ്ഥ, അതപ്പോഴൊക്കെയാണ് ഒന്നുകിൽ ചുമ വരിക, അല്ലെങ്കിൽ തുമ്മൽ വരിക, അല്ലെങ്കിൽ അദ്ദേഹം മറന്നുകൊണ്ട് വഖഫ് ചെയ്യുക, എന്തെങ്കിലും പല കാരണം, ആരിലായ നിലക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു, അവസരമുണ്ടായി, വഖഫ് ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല, അങ്ങനെയുള്ള വഖഫിനാണ് ആ സന്ദർഭത്തിലാണ് അൽ വഖഫു അൽ ഇൽത്തിറാരി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അൽ വഖഫു അൽ ഇൻതിലാരി. അൽ വഖഫു അൽ ഇൻതിലാരി എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായ ഖുർആൻ പാരായണങ്ങൾ ഓതുന്ന ഒരാളെ, ഒരു ഖാരിഇനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ഖാരിഇനെ ഒരു ഖിറാഅത്തിൽ തന്നെ വ്യത്യസ്തമായ വജ്ഹുകൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിൽ, ഇപ്പം നമ്മളെ ഖിറാഅത്തിലൊന്നും ചിലതിലില്ല, ചില ഖിറാഅ സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, വർഷിൻ്റെ റിവായത്തിൽ മദ്ദുൽ ബദലിന് മൂന്ന് രൂപത്തിൽ പാരായണം ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, തിൽക്കദ്ദാറുൽ ആഖിറത്തു എന്നുള്ളത് നമ്മുടെ റിവായത്തിലാണ്, വർഷിൻ്റെ റിവായത്തിൽ ഓതുന്നത് തിൽക്കദ്ദാറുൽ ആഖിറ. റായിന് അവിടെ തർഖീഖാണ്, വഖഫ് വർഷിൽ ചെയ്യാത്, വർഷിൻ്റെ നിയമമാണ്. അതുപോലെ അൽ ആഖിറ എന്നുള്ള അല ആഖിറ എന്നാ പറയുക. ഈ അല ആഖിറ എന്നുള്ളത് ആ എന്നുള്ള നീട്ടാനുള്ള അത് വർഷ് മദ്ദുൽ ബദലാണ്, അവിടെ മൂന്ന് വജഹുകളുണ്ട്. ഒന്ന് ഖസർ, മറ്റൊന്ന് തവസ്സുത്ത്, മറ്റൊന്ന് ഇഷ്ബ. അപ്പോൾ വർഷ പിന്നെ രണ്ട് വജഹാണ് വർഷനുള്ളത്, തവസ്സുത്തും അതുപോലെ തന്നെ മദ്ദും. അപ്പോൾ തിൽക്കദ്ദാറുൽ ആഖിറ, തിൽക്കദ്ദാറുൽ ആഖിറ, തിൽക്കദ്ദാറുൽ ആഖിറ. ഞാനിപ്പോൾ ഇത് ഓതുന്ന, ഇത് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇതെന്ത് ഖിറാഅത്താണ്, ഇത് കേൾക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമോ അതിശയോക്തിയോ തോന്നിയേക്കാം. ഏതായാലും ഇങ്ങനെയൊക്കെ ഖിറാഅത്ത് ഉണ്ട് എന്നെങ്കിലും നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ആഖിറ എന്ന് ഓതുമ്പോൾ അത് തെറ്റാണെന്ന് പറയണ്ട. ആര് ഓതുമ്പോൾ എല്ലാവരും ഓതാൻ പറ്റൂല. അതിന് ഖുർആൻ പാരായണ നിയമങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്ത ഖിറാഅത്തുകൾ പഠിച്ച ആളുകൾ അങ്ങനെ ആരെങ്കിലും ഓതുന്നെങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയേണ്ടതില്ല എന്നുകൂടി മനസ്സിലാക്കാൻ. ഇങ്ങനെയൊക്കെ ഖിറാഅത്ത് ഉണ്ട്. വെറും മലിക്കി അല്ലെങ്കിൽ മാലിക്കി ഉമ്മദ്ദീൻ എന്ന വ്യത്യാസം മാത്രമല്ല, എല്ലാ ആളുകൾക്കും പല ആളുകളും ഖിറാഅത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് മാത്രമേ വ്യത്യാസം അറിയുള്ളൂ, കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനെയും വ്യത്യാസങ്ങൾ ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ അൽ വഖഫു അൽ ഇൻതിലാരി എന്നതാണ് രണ്ടാമത്തെ രൂപം. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രൂപങ്ങൾ ഒരു കലിമത്ത്, ഒരു ഇതിൽ തന്നെ, ആയത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അതിനു വേണ്ടി വഖഫ് ചെയ്യും. അപ്പോൾ തിൽക്കദ്ദാറുൽ ആഖിറ, പിന്നെ അലാഖിറ, അങ്ങനെ അവിടെ നിന്ന് ഓതിയാൽ മതി. അതിനാണ് വഖഫുൽ ഇൻതിലാരി എന്ന് പറയുന്നത്. ഇതിന് ആയത്തിൻ്റെ തുടക്കം മുതലേ ഓതേണ്ടതില്ല. അപ്പോൾ വ്യത്യസ്ത ഖിറാഅത്തുകൾ, വ്യത്യസ്ത വജഹുകൾ, ഒരു ഖിറാഅത്തിൽ തന്നെ വ്യത്യസ്തമായ വജഹുകൾ, രൂപങ്ങൾ ഒരു കലിമത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ അതിനെ അവിടുന്ന് ആ കലിമത്തിൽ തന്നെ എടുത്തിട്ട് ഓതിയാൽ മതി. അതിനാണ് വഖഫുൽ ഇൻതിലാരി എന്ന് പറയുന്നത്. പിന്നീട് വഖഫുൽ അൽ വഖഫുൽ ഇഖ്തിബാരി എന്ന് പറഞ്ഞാൽ ഖാരി, ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ, അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഒരു ഉസ്താദും ഒരു തിൽമീദും, ഒരു ആൾ ഒരാളെ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഉസ്താദ് തിൽമീദിനോട്, ഉസ്താദ് വിദ്യാർത്ഥിയോട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ ഇവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യുക, ഇവിടെ അവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യുക എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ വഖഫ് അറിയാൻ വേണ്ടിയിട്ട്, അവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ആ വഖഫിനാണ് വഖഫുൽ അൽ ഇഖ്തിബാരി എന്ന് പറയുന്നത്. പരീക്ഷിക്കുക, ഇഖ്തിബാർ, പരീക്ഷ. അപ്പോൾ എന്താണ്, ഉസ്താദ് വിദ്യാർത്ഥിയെ പരീക്ഷിക്കുകയാണ്, അവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യാൻ എന്ന് അവനെ അറിയുമോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രൂപമാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ഖാരിഇൻ്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടുള്ള വഖഫുകൾ മൂന്ന്. നാലാമത്തെ അൽ വഖഫുൽ ഇഖ്തിയാരി. അൽ വഖഫുൽ ഇഖ്തിയാരി എന്ന് പറഞ്ഞാൽ ഖാരിഇന് തന്നെ തിരഞ്ഞെടുക്കുന്ന വഖഫ് എന്ന് പറഞ്ഞാൽ, ഒരു ആയത്ത് പൂർണ്ണമാകുന്നിടത്ത് ഖാരിഇന് നിർത്താം, അതുപോലെ അർത്ഥം പൂർണ്ണമാകുന്നിടത്ത് ഒരു ഖാരിഇന് ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്ക് അവിടെ നിർത്താം. അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ജുംല പൂർണ്ണമായിരിക്കണം, ആശയം പൂർണ്ണമായിരിക്കണം, അതുപോലെ ആയത്ത് പൂർണ്ണമായിരിക്കുക അല്ലെങ്കിൽ ആശയം പൂർണ്ണമാകുക, ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നിർത്താൻ പറ്റുകയുള്ളു. അപ്പോൾ ഇത് ഏതെങ്കിലും അദ്ദേഹത്തിന് അനുയോജ്യമായ സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ ഇഖ്തിയാർ അനുസരിച്ച്, അർത്ഥപൂർണ്ണമാകുന്നിടത്തോ അല്ലെങ്കിൽ ആയത്ത് പൂർണ്ണമാകുന്നിടത്തോ നിർത്താവുന്നതാണ്. അത്തരം വഖഫിനാണ് അൽ വഖഫു അൽ ഇഖ്തിയാരി എന്ന് പറയുന്നത്. ഈ അൽ വഖഫുൽ ഇഖ്തിയാരിയാണ് പിന്നെ മൂന്ന് ഇനങ്ങളായിട്ട് അല്ലെങ്കിൽ നാല് ഇനങ്ങളായിട്ട് വഖഫിൻ്റെ പണ്ഡിതന്മാർ, തജ്വീദ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൽമുൽ വഖഫുൽ വൽ ഇബ്തിദാഇൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ ഇത് കടക്കുന്നത് യഥാർത്ഥത്തിൽ പ്രധാനമായും ഈ നാല് ഇനങ്ങളിലാണ്. അതായത് മഖ്റൂഇൻ്റെ അവസ്ഥ, ഖിറാഅത്ത് കേൾക്കപ്പെടുന്ന ആളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് നാല് ഇനങ്ങളാക്കിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ നാല് ഇനങ്ങൾ ഏതൊക്കെയാണ്? അൽ വഖഫു താം, അൽ വഖഫുൽ കാഫി, അൽ വഖഫുൽ ഹസൻ, അൽ വഖഫു അൽ ഖബീഹ്. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ വഖഫിന് നാല് ഇനങ്ങളാക്കിക്കൊണ്ട്, അർത്ഥ പൂർണ്ണമാകുന്നതും ആശയം പൂർണ്ണമാകുന്നതും പരിഗണിച്ചുകൊണ്ട് നാല് ഇനങ്ങളാക്കി തിരിച്ചേ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ആയത്തിന്, ഒരു ഖുർആനിലെ ഏതെങ്കിലും പദത്തിന്മേൽ നിർത്തുമ്പോൾ ഈ നാല് രൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് ആയിത്തീരുന്നത്. നമ്മൾ ഏതെങ്കിലും ഖുർആനിക ആയത്തുകളിൽ നിർത്തുമ്പോൾ ഈ നാലിൽ ഏതെങ്കിലും ഒരു രൂപത്തിലാണ് ആകുക. ഒന്നുകിൽ വഖഫ് താമ്, അല്ലെങ്കിൽ വഖഫുൽ കാഫി, അല്ലെങ്കിൽ വഖഫുൽ ഹസൻ, അല്ലെങ്കിൽ വഖഫു അൽ ഖബീഹ്. അത് നമുക്ക് ഓരോന്നും കൃത്യമായി തന്നെ പറയാൻ ഉദാഹരണ സഹിതം നമുക്ക് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദു എന്നുള്ളത് മേൽ നിർത്തുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പിന്നെ അറബി ഭാഷ നിയമപ്രകാരവും അതുപോലെ അർത്ഥം പൂർണ്ണമാകുന്നതും ഒക്കെ പരിഗണിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ നിലക്ക് നോക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യത്തെ രണ്ടാമത്തെ ആയത്തിൽ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് അൽഹംദു എന്ന് അവിടെ നിർത്തുന്നത് അനുവദനീയമല്ല. അതിന് യാതൊരു അർത്ഥം പൂർണ്ണമാകുന്നത് അല്ല നിർത്തുന്നത്. അതിൻ്റെ ജുംല പൂർണ്ണമാകണമെങ്കിൽ ഫഇൽ, ഫാഇൽ, മുബ്തദ, ഖബർ അല്ലെങ്കിൽ ആ തർക്കീബ് പൂർണ്ണമാകണം. പൂർണ്ണമാകാത്തതിന് ജുംല പൂർണ്ണമായി എന്ന് പറയുകയില്ല. ഒന്നുകിൽ ഫിഅൽ ഫാഇൽ അല്ലെങ്കിൽ മുബ്തദ ഖബർ ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഉണ്ടാണ്. അപ്പോഴാണ് ജുംല ഇസ്മിയയാകുക അല്ലെങ്കിൽ ജുംല ഫിഅലിയാകുക. ഈ രണ്ട് രൂപത്തിലെ ജുംലയുള്ളൂ. ഒന്നുകിൽ ജുംല ഇസ്മിയ അല്ലെങ്കിൽ ജുംല ഫിഅലിയ. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമാകാതിൻ്റെ റുക്കിന് പൂർണ്ണമാകാത്തിടത്തോളം ജുംല പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് തന്നെ അൽഹംദ് എന്നുള്ളത് നിർത്തുക എന്നുള്ളത് പാടില്ല. അതിനെ വഖഫുൽ ഖബീഹ് എന്ന് പറയാം. എന്നാൽ അൽഹംദുലില്ലാഹി അവിടെ നിർത്തുകയാണെങ്കിലോ, ഒരാൾ അൽഹംദുലില്ലാഹി എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ അവിടെ തർക്കീബ് ഇഅറാബ് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമാണ് ജുംല. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി, സ്തുതി മുഴുവൻ അള്ളാഹുവിനാകുന്നു. അവിടെ അർത്ഥം പൂർണ്ണമാണ്. അവിടെ എന്താണ് അതിൻ്റെ അർത്ഥം പൂർണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഴപ്പമില്ല നിർത്തുന്നതിന്. അതിൻ്റെ റുക്കിന് പൂർണ്ണമായിട്ടുണ്ട് ജുംല. അതുകൊണ്ട് നിർത്തിയാൽ പ്രശ്നമില്ല, വൃത്തിയാൽ കുഴപ്പമില്ല. അൽ വഖഫു അൽ ഹസൻ, അതിനാണ് വഖഫുൽ ഹസൻ എന്ന് പറയുക. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിടത്ത് അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളൊക്കെ പറയാറില്ലേ ഖുർആനല്ലാത്ത നമ്മളിപ്പോൾ എന്തെങ്കിലും നമുക്കൊരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ പൂർണ്ണമായി അല്ല സർവസ്തുതി അല്ലാഹുവിനാകുന്നു. അപ്പോൾ അൽഹംദുലില്ലാ എന്നുള്ളടത്ത് നിർത്താം. അതിന് വഖഫുൽ ഹസൻ എന്ന് പറയും. അൽഹംദ് എന്ന് നിർത്തിയാൽ വഖഫുൽ ഖബീഹ്. അപ്പോൾ അതായത് ഇതിൻ്റെ മുമ്പത്തെ ഒരു വാചകം നിർത്തുമ്പോൾ അതും അതിൻ്റെ ശേഷമുള്ളതിനുമായ മുമ്പത്തെയുമായ ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. ഇപ്പോൾ വഖഫുൽ ഖബീഹും വഖഫുൽ ഹസനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വഖഫുൽ ഹസൻ ആ ജുംലയുടെ തർക്കീബ് റുക്കിന് അവിടെ ഉണ്ട്. ഒന്നിൽ ഫഇൽ, ഫാഇൽ അല്ലെങ്കിൽ മുബ്തദ ഖബർ എന്താണോ ജുംലൻ്റെ തർക്കീബ്, ആ റുക്കിനുകൾ നിർബന്ധ ഘടകങ്ങൾ, ജുംലയാകാനുള്ള ഘടകങ്ങൾ അതിലുണ്ടെങ്കിൽ അതിനെ അവിടെ നിർത്താം. അപ്പോൾ അതിനെ വഖഫുൽ കാഫി, അപ്പോൾ അതിനെ വഖഫുൽ കാഫി എന്ന് പറയും. അതല്ല എങ്കിലോ ജുംല പൂർണ്ണ റുക്കിനില്ല പൂർണ്ണമായിട്ടില്ലെങ്കിൽ അതിനെ വഖഫുൽ ഖബീഹ് എന്ന് പറയും. ഇനി ശേഷം നമ്മൾ നിർത്തുന്നതിന് ശേഷമുള്ളതോ മുമ്പുള്ളതും ശേഷമുള്ളത് മുമ്പുള്ളതുമായി കൊണ്ട് ബന്ധമുള്ളതാണെങ്കിൽ, മഅനയിൽ ബന്ധമുള്ളതാണെങ്കിൽ, മഅനയിൽ ബന്ധമുള്ളതാണെങ്കിൽ അവിടെ വഖഫ് നിർത്താം, ചെയ്യാം, വഖഫ് ചെയ്യാം എന്നുള്ളത് അൽ വഖഫുൽ കാഫി എന്ന് പറയാൻ പറ്റും. വഖഫു താം, വഖഫുൽ ഹസനും വഖഫുൽ ഖബീഹും കഴിഞ്ഞ് വഖഫ് അൽ കാഫി. ശേഷമുള്ളത് ഇതുമായി പറഞ്ഞതിനോട്, മുമ്പ് പറഞ്ഞതിനോട് അർത്ഥത്തിൽ ബന്ധമുണ്ട്, പദത്തിലല്ല. ഇപ്പോൾ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ സൂറത്തുൽ ബഖറയിൽ ആയത്താണ്. ഉലാഇക അലാ ഹുദൻ മിർ റബ്ബിഹിം എന്ന് പറഞ്ഞ് പിന്നെ അതിന് ശേഷമുള്ള ഭാഗമാണ്. ഇപ്പോൾ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ ഉലാഇക അലാ ഹുദൻ മിർ റബ്ബിഹിം, ഇതൊക്കെ ബന്ധമുള്ളതാണ്. എന്ത് അർത്ഥത്തിൽ ബന്ധമുണ്ട്, പദത്തിൽ ബന്ധമില്ലെങ്കിലും. ലഫ്ളല്ല മഅനയിലാണ് മുമ്പുള്ളതിനോട് ശേഷമുള്ളത് തഅല്ലുഖ് എങ്കിൽ അതിനെ വഖഫ് ചെയ്യാം, വഖഫുൽ കാഫി മതിയായതാണ് എന്ന് പറയാം. ശേഷമുള്ളത് ആയ ഭാഗത്ത് യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യഷ്ഊറൂൻ എന്ന് പറഞ്ഞിട്ട് വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അത് ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഇതൊക്കെ അർത്ഥത്തിൽ ബന്ധമുള്ളതാണ്, പദത്തിലല്ല. അപ്പോൾ അവിടെ അത്തരം സ്ഥലങ്ങളിൽ വഖഫ് അൽ കാഫി, വഖഫ് ചെയ്യാം. വഖഫ് ചെയ്യുന്നത് ഉത്തമം. വഖഫ് ചെയ്യാം, ഇത് വഖഫുൽ കാഫി. ഇതിന് മുമ്പത്തത് വഖഫുൽ ഹസൻ, ആദ്യം പറഞ്ഞത് വഖഫുൽ ഖബീഹ്. ഇനി അർത്ഥത്തിലും ആശയത്തിലും മുമ്പുള്ളതും ശേഷമുള്ളതും ഒരു ബന്ധവും പിന്നെ ഇല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിർത്തുന്നത് വഖഫു താം. അതായത് നമ്മൾ നിർത്തുന്ന കലിമത്തിൻ്റെ ശേഷമുള്ളത് മുമ്പുള്ളതിനോട് ബന്ധമില്ല, ലഫ്ളിയായോ മഅനവിയായോ, പദം കൊണ്ടോ ആശയം കൊണ്ടോ ബന്ധമില്ലാത്തതാണ് നമ്മൾ നിർത്തുന്ന പദമെങ്കിൽ

0: ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. മോൾ എത്ര ജുസ് പഠിച്ചിട്ടുണ്ട്? എട്ട് ജുസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ, അതായത് 29-ാമത്തെ ജുസിൽ നിന്ന് ചോദിച്ചാലും പ്രശ്നമില്ലല്ലോ. അപ്പോ ചോദ്യം ഇതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. إِنَّ لَدَيْنَا أَنْكَالًا وَجَحِيمًا. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിലാണ്?
1: إِنَّ لَدَيْنَا أَنْكَالًا وَجَحِيمًا സൂറ മുസ്സമ്മിൽ.
0: മാഷാല്ലാ, ബറക്കല്ലാഹു ഫിക്. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന് മോള് ശരിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ അവസാനിച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ചോദ്യത്തിൻ്റെ രൂപം ഇതാണ്, ആയത്ത് പാരായണം ചെയ്യും. ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. അത് എത്രാമത്തെ സൂറത്താണ് എന്ന് പറയണം. ആ അധ്യായത്തിൽ മുഴുവനായിട്ട് എത്ര ആയത്തുകളുണ്ട് എന്ന് പറയണം. ഓക്കെ അല്ലേ?
1: അപ്പം
0: ചോദ്യം ഇതാണ്, وَأَنَّا لَا نَدْرِي أَشَرٌّ أُرِيدَ بِمَنْ فِي الْأَرْضِ أَمْ أَرَادَ بِهِمْ رَبُّهُمْ رَشَدًا.
1: സൂറ ജിന്ന്.
0: ഓക്കേ, എത്രാമത്തെ സൂറത്താണ് സൂറത്തുൽ ജിന്ന്?
1: 72.
0: 72-ാമത്തെ. എത്ര ആയത്തുകളുണ്ട് അതിൽ? 28. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഒരു ചോദ്യം തന്നെ മൂന്ന് പാർട്ടായിട്ടായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ആ മൂന്ന് പാർട്ടും വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫർഹാന മോളെ. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. ഇനി അവസാനത്തെ ചോദ്യം. ഓക്കെ, അവസാനത്തെ ചോദ്യം ഖബില പറയാനാണ്. അതായത് ഓരോ ആയത്തിൻ്റെ മുമ്പത്തെ ആയത്ത് പറയണം. ഓക്കെ, പെട്ടെന്ന് പറയണം. ഇതിന് നമ്മൾ അധികം സമയം തരില്ല, 20 സെക്കൻഡ് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ,
1: അപ്പൊ
0: ചോദ്യം ഇതാണ്.

0: سلككم في سقر؟
1: ما سلككم في سقر؟
0: أذن.
1: ما نودو
0: ما سلككم في سقر؟
1: سورة ما سلككم في سقر؟
0: നമ്മളുടെ സമയം ഇത് അവസാനിക്കാണ്. സൂറത്തുൽ മുദ്ദസ്സിർ ആണ് ഉത്തരം പറയാൻ പോവാണ്. നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. അനിൽ മുജിരിമീൻ എന്നതായിരുന്നു ശരി ഉത്തരം. സൂറത്തു മുദ്ദസ്സിർ ഓർമ്മയില്ലേ പഠിച്ചത്? സൂറത്തുൽ ഹാക്കയിലും മാസലക്കും ഫി സക്കർ എന്നുള്ള ആയത്തില്ല, പക്ഷേ ഏകദേശം നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആയത്തുകൾ ഉണ്ടാകും ഉണ്ട്. അതുകൊണ്ടായിരിക്കാം കൺഫ്യൂഷൻ ആയത്. സാരമില്ല, എന്താക്കിയാൽ മതി. അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് വിളിച്ചാൽ മതി. ഇൻഷാല്ലാ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: ഈ എപ്പിസോഡിലെ അടുത്ത ഒരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫാത്തിമ സുമയ്യ.
0: ഫാത്തിമ സുമയ്യ, മോൾ എവിടെ നിന്നാ വിളിക്കുന്നത്?
2: വൈദ്യരങ്ങാടി.
0: വൈദ്യരങ്ങാടി അല്ലേ? ഓക്കെ. മോൾ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ. സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടോ?
2: ഒരുപാട് കിട്ടി.

0: ഒരുപാട് കിട്ടിയില്ലേ? ഏകദേശം എത്ര കിട്ടിയിട്ടുണ്ടാവും? മാഷാല്ലാ ബറക്കല്ലാ ഫിക്. ഖുർആൻ ടെലിക്യൂസ് എത്ര കിട്ടിയിട്ടുണ്ട്? ആറ് തവണ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് എട്ടാമത്തത് കിട്ടാനാണ് വിളിച്ചത് അല്ലേ? ഇൻഷാല്ലാ നമുക്ക് കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പോ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇൻഷാല്ലാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരായത്ത് പാരായണം ചെയ്യും, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം, അത് എത്രാമത്തെ സൂറത്താണ് എന്ന് പറയണം.
1: ഓക്കേ, നോക്കാം
0: നോക്കാം ഇൻഷാല്ലാ.

0: ذي قوة عند ذي العرش مكين. എത്രാമത്തെ സൂറത്താണ്, ഏതാണ് സൂറത്ത് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മിനിറ്റും തരാൻ പറ്റില്ല. അള്ളാഹു അക്ബർ. 30 സെക്കൻഡ് ഒക്കെ തരാം, നോക്കാൻ പാടില്ല കേട്ടോ. നോക്കിയാല് പഠിച്ചോൻ കാണും. സൂറത്തു ഉത്തരം പറയട്ടെ. സൂറത്തു കുവിറത്തു, അതായത് സൂറത്ത് തക്വീറാണോ? സംശയമുള്ള മറ്റേ സൂറത്ത് ഏതാണ്? അബസ. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം വേഗം. നോക്കാൻ പാടില്ല. പുറത്താണുള്ളത്. അടുത്താരോണ്ടോ സഹായിക്കാന്? ഇല്ല. എന്നാലേ വേഗം ഉറപ്പിക്കൂ. ഇൻഫിത്താറോ? ആ. എന്നാൽ ശരി ഉത്തരം സൂറത്തു തക്വീറാണ്. ഉറപ്പിച്ച് പറയണ്ടേ, എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്താ നമ്മള് ചെയ്യപ്പോ? എന്തായാലും പോയത് പോയി അല്ലേ. നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അടുത്ത പ്രാവശ്യം ഇങ്ങനെ സംശയിച്ച് കളിക്കാൻ പാടില്ല. നമ്മള് ഉത്തരം പറഞ്ഞത് ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. ഇതുപോലെയുള്ള ക്വിസ് മാസ്റ്റേഴ്സ് പല രീതിയിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കി നോക്കും. പക്ഷെ അവരുടെ വലയിൽ നമ്മൾ എന്താക്കാൻ പാടില്ല, പെടാൻ പാടില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം പെടാതെ നോക്കണം കേട്ടോ. ഇൻഷാല്ലാ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ അടുത്തൊരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗ്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ആദില ഫഹിമ.
0: ആദില ഫഹിമ, മോൾ എവിടുന്നാ വിളിക്കുന്നത്?
2: തയ്യാല.
0: എവിടെ?
2: താനൂർ
0: അല്ലേ? താനൂര് മലപ്പുറം ജില്ലയിലല്ലേ? താനൂരിനൊരു പ്രത്യേകത എന്താണ്? പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ? തയ്യാല. ഓക്കെ, അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ?
2: അങ്ങനെ.
0: ബീച്ച് ഉണ്ടോ? താനൂർ ബീച്ച്. ആദ്യമായിട്ടാണോ റേഡിയോയിലേക്ക് വിളിക്കുന്നത്?
2: ആദ്യമായിട്ടാണ്
0: വിളിക്കുന്നത് അല്ലേ. ഓക്കെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ആറാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നമ്മളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ആയത്തോതും, ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്.

0: ഒന്നെങ്കിൽ മോള് ഈ ആയത്തിന്റെ ബാക്കി അറിയില്ല, അത് ഓതിയാലും മതി. ബാക്കി അറിയോ? ഓതിക്കോളൂ.
1: بسم الله الرحمن الرحيم وإلى السماء كيف رفعت
0: اوكي അടുത്ത ആയത്ത് അതിന് രണ്ട് മൂന്ന് ആയത്തുകൾ ഓതണേ.
1: بسم الله الرحمن الرحيم أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف فتحت فذكر إنما أنت مذكر لست عليهم بمصيطر إلا من تولى وكفر
0: فيعذب. ما شاء الله بارك الله فيك. ഏതാ സൂറത്ത് എന്ന് മനസ്സിലായോ? സൂറത്തുൽ ഇൻഷിഖാഖ് ആണോ? സൂറത്തുൽ അലന് അടുത്തുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഗാശി ആണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, അതും ബാക്കി ആരാണോ ചെയ്യാനാണ്. ഓക്കെ, ചോദ്യം ഇതാണ്. فألهمها فجورها وتقواها قد أفلح من زكاها.
1: بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها كذبت ثمود بتغواها إذ انبعث أشقاها فقال لهم.
0: മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്. മൂന്ന് ആയത്തുകൾ ഓതിയാൽ മതി കേട്ടോ, ബാക്കി ഓതാൻ പറയുമ്പോൾ.
1: ഓക്കെ,
0: അങ്ങനെ രണ്ട് ചോദ്യങ്ങൾക്കും വളരെ മനോഹരമായ പാരായണത്തോടുകൂടി മോൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു ചോദ്യമാണ് ബാക്കിയുള്ളത് അല്ലേ? ആ ചോദ്യത്തിന് കൂടെ നമ്മൾ ഉത്തരം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൈസ് കിട്ടും. അപ്പം ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഓതുന്ന ആയത്ത്, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ഉത്തരം പറയണം. ചോദ്യം ഇതാണ്. ഇന്ന ബത്ശ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ് وهو الغفور الودود. ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാണ് എന്ന് പറഞ്ഞാൽ മതി. മോള് പറയൂ. സൂറത്തുൽ ഇൻഷിഖാഖ് എന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? സൂറത്തുൽ ഇൻഷിഖാഖ് എന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ? വിധി പറയാനൊരു ചാൻസ് തരാണ് മോൾക്ക്. തെറ്റാണ്. അപ്പോൾ ശരി ഏതായിരിക്കും? സൂറത്തുൽ ബുറൂജ് എന്നുള്ളതാണ് ശരി ഉത്തരം. അതിൻ്റെ അടുത്തുള്ള സൂറത്താണ്. അപ്പോൾ മോൾക്ക് ആലോചിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, അത് സാരമില്ല. ഇൻഷാ അല്ലാ നമുക്ക് എന്താക്കാം, അടുത്ത പ്രാവശ്യം നിൽക്കുമ്പോൾ സമ്മാനമൊക്കെയായിട്ട് തിരിച്ചു പോകാം ഇൻഷാ അല്ലാ. അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിദ്യാർത്ഥികൾ, നാല് വിദ്യാർത്ഥികളാണ് നമുക്ക് എപ്പിസോഡിലുണ്ടായിരുന്നത്. എല്ലാവർക്കും സമ്മാനം കിട്ടിയിട്ടില്ല എങ്കിലും ഇൻഷാ അല്ലാ അവരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കുട്ടികൾ ഏറെ പ്രോത്സാഹനം, ഏറെ ആവേശം കാണിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പഠനത്തിന്. അതിന് പ്രോത്സാഹനമേകേണ്ടത് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: Peace Radio. Tune to reality.
6: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
3: فبعث الله غرابا يبحث في

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് അത്തഹസീൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 149-150 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 149-150 ആയത്തുകൾ.

0: ولأتم نعمتي عليكم ولعلكم تهتدون.
1: ഈ രണ്ട് ആയത്തും ശ്രദ്ധിക്കുക. പാരായണത്തിൽ പാലിക്കേണ്ടാത്ത ജീവിത നിയമങ്ങൾ, പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ. വമിൻ ഹൈസു ഖറജത, വമിൻ ഹൈസു, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹൈസു ഹൈസു അല്ല, വമിൻ ഹൈസു എന്നല്ല, ഹൈസു ഥീസു ഹൈസു. ഖറജത, ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഖറജത ഖറജത, ഖറജ എന്നല്ല, ഖറജ ഖറജത. ഫവല്ലി വജ്ഹക, ഫവല്ലി നീട്ടരുത്, ഫവല്ലി വജ്ഹക അല്ല, ഫവല്ലി വജ്ഹക, ഫവല്ലി വജ്ഹക. ഷത്റൽ മസ്ജിദിൽ ഹറാം, ഷത്റ ത ത തി തു അത്, ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഷത്റ. ഷത്റ ഷത്റ എന്നല്ല, നാവിൻ്റെ മുതുക് നമ്മുടെ മേലെ മുൻപല്ലുകളുടെ മുരടിൽ മാത്രമല്ല, അത് മഹ്റജ്, അതിൻ്റെ കൂടെ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഷത്റ. ഷത്റൽ മസ്ജിദിൽ ഹറാം, ഹ മസ്ജിദിൽ ഹറാം. വ ഇന്നഹു നൂന് ശബ്ദം മണിക്കണം. ലൽ ഹഖു, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് അതിൻ്റെ ഈ മുകളിൽ ചെറുനാക്ക്. ലൽ ഹഖു മിർ റബ്ബിക്, മിൻ റബ്ബിക് അല്ല, മിർ റബ്ബിക്. സാക്കിന നൂന് ശേഷം റാ വരുമ്പോൾ നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക് നിർത്തുമ്പോൾ മിർ റബ്ബിക് അക്, ആ ശബ്ദം ശ്രദ്ധിക്കുക. വമല്ലാഹു ബിഗാഫിലിൻ, വമല്ലാഹു ബിഗാഫിലിൻ, ഗ ബിഗാഫിലിൻ അല്ല, ബിഗാഫിലിൻ അമ്മ അമ്മ. ഐൻ മീമിന് ശബ്ദ് മണിക്കണം, ഇതെല്ലാം ശ്രദ്ധിക്കുക. തഅമലൂൻ, തഅമലൂൻ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. തഅമലൂൻ എന്ന് അല്ല ഓതേണ്ടത്, തഅമലൂൻ. അടുത്തത്, വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം, മുകളിൽ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ. വമിൻ ഹൈസു ഹൈസു അല്ല ഹൈസു, ഖറജത ജീമിനെ ഖൽഖല ചെയ്യണം. ഖറജത ഫവല്ലി വജ്ഹക, ഫവല്ലി നീട്ടരുത്, വജ്ഹക ജീമിനെ ഖൽഖല ചെയ്യണം. ഷത്റ ത അൽ മസ്ജിദിൽ ഹറാം, ഹ. وحيث ما كنتم, وحيث الا وحا, وحيث وحيث ما كنتم نونിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന, സാകിന നൂന് ശേഷം ത വരുമ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കുന്തും, കുന്തും ഫവല്ലു, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുന്തും ഫവല്ലു വുജൂഹക്കും, വുജൂഹക്കും, വുജൂഹക്കും ഷത്റഹു, ഷത് ഷത് ത തി തു അത് ത, ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഷത്റഹു ലി അല്ല, ലി അല്ല എന്നല്ല പറയേണ്ടത്, നൂനിൻ്റെ ശബ്ദമല്ല, ലി അല്ല, ലി അല്ല, ലി അല്ല. യകൂന ലിന്നാസി, നൂൻ മുശദ്ദഗുന്ന, നൂന് ശബ്ദുണ്ട് മണിക്കണം. അലൈക്കും ഹുജ്ജ, അലൈക്കും ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അലൈക്കും ഹുജ്ജതുൻ, ഹുജ്ജ, ഹുജ്ജതുൻ ഇല്ലല്ലദീന, ഇല്ലല്ലദീന അല്ലസീന അല്ല, അല്ലദീ ദ ദി, ഇല്ലല്ലദീന ളലമു, ളലമു അല്ല, ദ ദ ദ ദ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, അത് ഇസ്തിഇലാന്റെ അക്ഷരമാണ്. ളലമു എന്ന് പറയരുത്, ളലമു അല്ല, ദ ളലമു. മിൻഹും, മിൻഹും ഫല, ഫ ഫല. തഖ്ഷൗഹും, تخ فلا تخشوهم واخشوني, واخشوني ولأتم വലിയുതിമ്മ എന്ന് യാ ആയി പോകരുത്. വളരെയധികം ശ്രദ്ധിക്കണം. ഓതിപ്പോകുന്ന സമയത്ത്, സ്പീഡിൽ ഓതിപ്പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് വലിയുതിമ്മ അല്ല വലിയുതിമ്മ. ഹംസ പറഞ്ഞില്ലെങ്കിൽ അവിടെ അർത്ഥം മാറിപ്പോകും. വലിയുതിമ്മ മീമിന് ശബ്ദ് മണിക്കണം. നിഅമതി അലൈക്കും, നിഅമതി അലൈക്കും, വലഅല്ലകും, വല ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, വലഅല്ലകും തഹ്തദൂൻ, വലഅല്ലകും തഹ്തദൂൻ, തഹ് ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. തഹ്തദൂൻ, തഹ്തദൂൻ എന്നല്ല, തഹ്തദൂൻ, തഹ്തദൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം. ومن حيث

0: ولأتم نعمتي عليكم ولعلكم تهتدون.
1: സൂറത്തുൽ ബഖറയിലെ 149-150 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 149-150 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هي الحبيبة والمختار.
5: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: Peace Radio, tuned to reality.
6: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: الله أكبر.
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മുൽക്കാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
3: ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ولكم دينكم ولي دين.
4: الله أكبر.
1: الله أكبر.
3: قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الله أكبر.
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഖാഫിറൂൻ, സൂറ ഇഖ്ലാസ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി.
5: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത ഷെയ്ഖ് ബദർ അൽ തുർക്കി.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്ത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കിയാണ് പാരായണം നിർവഹിച്ചത്. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറ 284 മുതൽ 286 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ഇസ്രാ 110 മുതൽ 111 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്.

0: നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: لِلَّهِ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ فَيَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ وَاللَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين الله أكبر
2: الله أكبر
1: قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا الله أكبر
2: الله أكبر
0: ما شاء الله بارك الله فيكم نامي دوري كيتد حرمين لايو മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറയിലെ 284 മുതൽ 286 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ഇസ്രാ 110 മുതൽ 111 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി കിഡ്സ് ടൈം. മനോഹരമായ ലോകപ്രശസ്ത കുഞ്ഞുകാര്യങ്ങളായിട്ടുള്ള കുട്ടികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈമിൽ സൂറത്ത് സുമറിന്റെ 16 മുതൽ 23 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ കിഡ്സ് ടൈം സൂറ സുമറിന്റെ 16 മുതൽ 23 വരെ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുൻ നിസ 24 മുതൽ 144 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അഷ്ഷേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ദിവസേനെ ഏതാനും ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ഭാഗം സൂറത്തുൻ നിസ 24 മുതൽ 144 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് അഷേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്ത് മുദ്ദസിർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്.
4: അദ്ധ്യായം 74, സൂറത്തുൽ മുദ്ദസിർ, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 56. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാമലയിലെ ഗുഹയിൽ വച്ച് ഒന്നാമതായി ലഭിച്ച വഹ്യ് സൂറത്തുൽ അലഖിലെ ആദ്യ വചനങ്ങൾ ആയിരുന്നു. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് വഹ്യ് ലഭിക്കാതിരിക്കുകയുണ്ടായി. അതുനിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പരിഭ്രമത്തിലും വ്യസനത്തിലുമായി.
5: പിന്നീട് ആദ്യമായി അവതരിച്ച അധ്യായം
4: യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന ഈ അധ്യായമായിരുന്നുവെന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുല്ലാ. അബൂ സലമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഒന്നാമത്തെ വഹിയിനു ശേഷം പിന്നീട് വഹിയ് വരുവാൻ താമസിച്ച സംഭവം തിരുമേനി പറഞ്ഞു കേട്ടതായി ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കെ ആകാശത്തു നിന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ആകാശത്തിൻ്റെ നേർക്ക് കണ്ണുപൊക്കി. അപ്പോഴതാ ഹിറാമലയിൽ വച്ച് എൻ്റെ അടുക്കൽ വന്നിരുന്ന ആ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. ഞാൻ അത് നിമിത്തം പേടിച്ചു വിറച്ച് നിലത്തേക്ക് വീഴാറായി. അങ്ങനെ വീട്ടുകാരുടെ അടുക്കൽ വന്ന് വസ്ത്രമിട്ട് മൂടിത്തരുവീൻ, പുതച്ചുതരുവീൻ, ജമ്മിലൂനി
5: ദസ്സിറൂനി
4: എന്നു പറഞ്ഞു. അവർ എനിക്ക് പുതച്ചു തന്നു. ആ അവസരത്തിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ മുതൽ ഫഹ്ജുർ വരെയുള്ള വചനങ്ങൾ അവതരിച്ചു. പിന്നീട് വഹ്യ് ചൂടുപിടിക്കുകയും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. മുത്തഫഖുൻ അലൈഹി. ഹിറായിൽ വച്ച് എൻ്റെ അടുക്കൽ വന്ന മലക്ക് എന്നു പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം വ്യക്തമാണ്. ഒന്നാമത്തെ വഹ്യുകൊണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും സൂറത്തു അലഖിലെ ആദ്യ വചനങ്ങൾ അവതരിച്ചതും അവിടെ വച്ചാണല്ലോ. ഈ സംഭവത്തെ വിശദമായി വിവരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ ഹദീഫ് സൂറത്തുൽ അലഖിൽ നമുക്ക് ഉദ്ധരിക്കാം ഇൻഷാ അല്ലാഹ്. എന്നാൽ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പ്രസ്താവിച്ചതായി വന്നിട്ടുള്ള വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ ഈ സൂറത്താണെന്ന് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. വഹ്യു വരാൻ താമസിച്ചതിനുശേഷം പിന്നീട് ആദ്യമായി അവതരിച്ച ഖുർആൻ ഇതായിരുന്നുവെന്നത്രേ ആ പ്രസ്താവനയ്ക്ക് ഹദീഫ് പണ്ഡിതന്മാർ അർത്ഥം കൽപ്പിക്കുന്നത്. ആകയാൽ രണ്ട് ഹദീഫുകളും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്ന് മനസ്സിലാക്കാമല്ലോ. സൂറത്തു അലഖിലെ ആദ്യ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കുവാൻ കൽപ്പിക്കുന്നവയാണ്. അതിൻ്റെ അവതരണത്തോടുകൂടി തിരുമേനിക്ക് നുബൂവത്ത് അഥവാ പ്രവാചകത്വം സിദ്ധിച്ചു. ഈ സൂറത്തിലെ ആദ്യ വചനങ്ങളാകട്ടെ തിരുമേനിയോട് എഴുന്നേറ്റുചെന്ന് ജനങ്ങൾക്ക് താക്കീത് നൽകുവാനാണ് കൽപ്പിക്കുന്നത്, അഥവാ പ്രബോധനം ആരംഭിക്കുവാനുള്ള കൽപ്പനയാണത്. ഇതോടുകൂടി തിരുമേനിക്ക് റിസാലത്തും അഥവാ ദിവ്യ ദൗത്യവും ലഭിക്കുന്നു. ഈ സൂറത്തിൻ്റെയും സൂറത്തു മുസമ്മിലിൻ്റെ അവതരണ സന്ദർഭത്തെയും രണ്ടിൻ്റെയും ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്ത വാക്കുകളെയും അൽ മുസമ്മിൽ എന്നും അൽ മുദ്ദഫിർ എന്നും പരിഗണിക്കുമ്പോൾ രണ്ടും പരസ്പരം യോജിപ്പുള്ളതായി കാണാം. രണ്ടിൽ ഏതാണ് ആദ്യം അവതരിച്ചതെന്ന് തീർത്തു പറഞ്ഞുകൂടാ. എങ്കിലും ഉള്ളടക്കവും മറ്റു ചില വസ്തുതകളും വച്ചു നോക്കുമ്പോൾ ഇമാം അസ്കലാനി റഹ്മഹുല്ല പ്രസ്താവിച്ചതുപോലെ ഈ സൂറത്ത് അവതരിച്ച ശേഷമായിരിക്കും സൂറത്ത് മുസമ്മിൽ അവതരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്.
5: അല്ലാഹു അഅലം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
7: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
4: വചനം ഒന്ന്, വാക്കർത്ഥം. യാ അയ്യുഹ, ഹേ. അൽ മുദ്ദസ്സിർ, പുതച്ചുമൂടിയവൻ.
6: യാ അയ്യുഹൽ മുദ്ദസ്സിർ,
4: ഹേ പുതച്ചുമൂടിയവനെ. വചനം രണ്ട്, വാക്കർത്ഥം. കും, എഴുന്നേൽക്കുക. ഫഅൻദിർ, എന്നിട്ട് താക്കീതു ചെയ്യുക, മുന്നറിയിപ്പു നൽകുക.
6: ഖും ഫഅൻദിർ,
4: എഴുന്നേൽക്കുക, എന്നിട്ട് ജനങ്ങളെ താക്കീതു ചെയ്യുക. വചനം മൂന്ന്, വാക്കർത്ഥം. വറബ്ബക, നിന്റെ റബ്ബിനെ. ഫകബ്ബിർ, മഹത്വപ്പെടുത്തുക, തക്ബീർ നടത്തുക.
6: വറബ്ബക ഫകബ്ബിർ,
4: നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. വചനം നാല്, വാക്കർത്ഥം. വസിയാബക, നിന്റെ വസ്ത്രങ്ങളെ. ഫത്വഹിർ, ശുദ്ധമാക്കുക.
6: വസിയാബക ഫത്വഹിർ,
4: നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധിയാക്കുക. വചനം അഞ്ച്, വാക്കർത്ഥം. വർറുജ്സ, ശിക്ഷയെ, പാപങ്ങളെ, മ്ലേച്ഛതയെ, വിഗ്രഹങ്ങളെ. ഫഹ്ജുർ, നീ വെടിയുക, പുറംതള്ളുക.
6: വർറുജ്സ ഫഹ്ജുർ,
4: ശിക്ഷയ്ക്കു കാരണമായി തീരുന്നവയെ തൊട്ട് നീ വിട്ടുനിൽക്കുക. വചനം ഒന്നു മുതൽ അഞ്ചു വരെയുള്ളതിൻ്റെ വിശദീകരണം. അൽ മുദ്ദസ്സിർ, പുതച്ചുമൂടിയവൻ എന്ന് സംബോധന ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാകുന്നു. ഇതിനുള്ള കാരണം മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് മനസ്സിലായല്ലോ. എന്നാൽ കഴിഞ്ഞ സൂറത്തിൻ്റെ ആരംഭത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില അഭിപ്രായങ്ങൾ ഇവിടെയും ഇല്ലാതില്ല. അതായത് കുറൈശികളുടെ ഉപദ്രവം അതിര് കവിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് പുതച്ചു കിടന്നുവെന്നും ശേഷം ആ അവസരത്തിലാണ് ഇത് അവതരിച്ചതെന്നും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവതരിച്ചതെന്നും. പക്ഷേ മേലുദ്ധരിച്ച ഹദീഫ് ഈ അഭിപ്രായങ്ങളെ ബലഹീനമാക്കുന്നു. മൂടിപ്പുതയ്ക്കുവാൻ കാരണം എന്തു തന്നെ ആയിരുന്നാലും ശരി, വീട്ടിൽ മൂടിപ്പുതച്ചുകൊണ്ടിരുന്നാൽ പോരായെന്നും പുറത്തിറങ്ങി ജനങ്ങളെ താക്കീത് ചെയ്യുകയും ദിവ്യദൗത്യത്തിന്റെ ഭാരം ഏറ്റെടുക്കുകയും വേണ്ടതുണ്ടെന്നും ഇതിൽ സൂചന കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രബോധനത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊള്ളണമെന്ന് അല്ലാഹു കൽപ്പിക്കുകയാണല്ലോ. പ്രബോധന കൃത്യത്തിന്റെ രണ്ട് പ്രധാന വശങ്ങളത്രേ സന്തോഷവാർത്ത അറിയിക്കലും താക്കീതു ചെയ്യലും, അഥവാ അത്തബ്ഷീറു വൽ ഇൻദാർ. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ച് സന്തോഷവാർത്തകളും അത് രണ്ടും സ്വീകരിക്കാത്തവർക്ക് അവൻ്റെ ശിക്ഷാ നടപടികളെക്കുറിച്ച് ഭയവാർത്തകളും അറിയിക്കൽ എന്നത്രേ അതിൻ്റെ ഉദ്ദേശ്യം. ഈ രണ്ടിൽ താരതമ്യേന ഖുർആൻ
8: മുൻഗണന നൽകിക്കാണുന്നത്
4: താക്കീതിൻ്റെ വശത്തിനാകുന്നു. ജനങ്ങൾ അന്ധവിശ്വാസത്തിലും അനാചാര ദുരാചാരങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അപ്പോഴാണല്ലോ പ്രവാചകന്മാരുടെ പ്രബോധന സംരംഭം രംഗപ്രവേശം ചെയ്യുന്നത്. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനായിരിക്കും സ്വാഭാവികമായും കൂടുതൽ സ്ഥാനമുള്ളത്. ഇതിനെപ്പറ്റി സൂറത്തു കഹ്ഫിൻ്റെ ആദ്യത്തിൽ വച്ചും മറ്റും നാം മുമ്പ് സംസാരിച്ചിട്ടുള്ളത് ഓർക്കുക. അതുകൊണ്ട് പ്രബോധന കൃത്യം ആരംഭിക്കുന്നതിനുള്ള ആദ്യത്തെ ഈ കൽപ്പനയിലും താക്കീദിൻ്റെ വശത്തിന് അല്ലാഹു മുൻഗണന നൽകിയിരിക്കുന്നു. തുടർന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യാനുള്ള കൽപ്പനയാണുള്ളത്. ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ മഹത്വത്തിനു പകരം അവൻ്റെ ചില നിസാര സൃഷ്ടികളുടെ മഹത്വങ്ങളെ പ്രകീർത്തനം ചെയ്തുകൊണ്ടും അല്ലാഹുവിൻ്റെ സ്ഥാനം ഇതര വസ്തുക്കൾക്ക് കൽപ്പിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം ഉണർത്തിയത് വളരെ സന്ദർഭോചിതമാണെന്ന് പറയേണ്ടതില്ല. ഇതുപോലെ തന്നെ വസ്ത്രം ശുദ്ധിയാക്കുക അഥവാ വസിയാബക്ക ഫത്വഹിർ എന്ന കൽപ്പനയും ശ്രദ്ധേയമത്രേ. ശുദ്ധിക്കും വെടുപ്പിനും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ഇതിൽ നിന്നും ഊഹിക്കാം. ഒരു മുസ്ലിം സദായിപ്പോഴും മാലിന്യങ്ങളിൽ നിന്നും അശുദ്ധങ്ങളിൽ നിന്നും മുക്തനായിരിക്കേണ്ടതാണ്. നമസ്കാരാദി കർമ്മവേളകളിൽ വിശേഷിച്ചും
8: പുറത്തേക്കിറങ്ങി ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരും
4: തങ്ങളുടെ വേഷവസ്ത്രാദികളിൽ ശുചിയുടെ കാര്യം പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. അവരുടെ ഇണക്കവും സ്വീകരണവും ലഭിക്കുന്നതിന് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും പ്രബോധനം ചെയ്യാനുള്ള കൽപ്പനയോടൊന്നിച്ച് ഇക്കാര്യവും അല്ലാഹു ഉണർത്തിയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പരിശോധിക്കുന്ന പക്ഷം ശരീരം, വസ്ത്രം, വേഷം, താടി, മുടി ആദിയായവയെല്ലാം തന്നെ വൃത്തിയിലും വെടുപ്പിലും വെക്കുന്നതിൽ തിരുമേനിക്ക് വളരെ നിഷ്കർഷയുണ്ടായിരുന്നുവെന്ന് കാണാം. ഈ വാക്യത്തിന് ചില വ്യംഗ്യാർത്ഥങ്ങളും ചില വ്യാഖ്യാതാക്കൾ കൽപ്പിക്കാറുണ്ട്. അതാണിവിടെ ഉദ്ദേശ്യമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. പാപങ്ങളിൽ നിന്ന് ശുദ്ധമായിരിക്കുക, മനസ്സും ശരീരവും പരിശുദ്ധമായിരിക്കുക, ഉപയോഗിക്കുന്ന വസ്ത്രം കുറ്റകരമായ വഴിക്ക് സമ്പാദിച്ചതല്ലാതിരിക്കുക, തെറ്റായ വിഷയങ്ങളിൽ വസ്ത്രങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നിങ്ങനെയുള്ള ചില സാരങ്ങളാണവ. മൊത്തത്തിൽ എല്ലാം സ്വീകാര്യവും തത്വത്തിൽ ഏറെക്കുറെ യോജിപ്പുള്ളതും തന്നെ. അർറുജുസ് എന്ന വാക്ക് റുജുസ് എന്നും രിജുസ് എന്നും വായനയുണ്ട്. രണ്ടായാലും ആ വാക്കിന് ശിക്ഷ, വിഗ്രഹാരാധന, പാപം, മാലിന്യം, ബഹുദൈവാരാധന, കിടിലം കൊള്ളൽ എന്നിങ്ങനെ പല അർത്ഥങ്ങളും വരുന്നതാകുന്നു. ഇവയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും അർത്ഥമാണ് വ്യാഖ്യാതാക്കൾ പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ശിക്ഷയെ അകന്നു നിൽക്കുക എന്നും വിഗ്രഹങ്ങളെ അകന്നു നിൽക്കുക എന്നും ശിക്ഷ കൊണ്ടുദ്ദേശ്യം ശിക്ഷാർഹമായ എല്ലാ പാപങ്ങളുമാകുന്നു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗം സൂറ മുദ്ദസിർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്.
9: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
10: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സജദയിലെ 4-ാം വചനത്തിന്റെ ആദ്യ ഭാഗമാണ് ക്ലാസ് എടുക്കുന്നത്. സക്കീർ മൗലവി, എടത്തനാട്ടുകര.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയാണ് നമ്മൾ ഹിഫ്ലുൽ ഖുർആനിലെ മനഃപ്പാഠമാക്കുന്ന സൂറ. അതിലെ 1, 2, 3 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹിഫ്ലാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ 4-ാമത്തെ ആയത്ത്, അത് 2 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാമത്തെ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം.

0: അർഷ്.
1: ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലെ നാലാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഹിഫ്ലാക്കിയത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയും മനസ്സിൽ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി നന്നായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിലെ നാലാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ചയായും.

0: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസ്റഫിലെ പേജ് നമ്പറുകളിൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഉസ്മാനി മുസ്റഫിലെ പേജ് നമ്പർ 550 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 550 നിന്നും. ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സാദ് അൽ ഖാമിദിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുറാനിലെ സൂറത്തു സോഫാത്ത് 149-150 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فاستفتهم لربك البنات ولهم البنون. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 149-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഫസ്തഫ്തിഹിം, എന്നാൽ അവരോട് വിധി അഥവാ അഭിപ്രായം അന്വേഷിക്കുക. അലി റബ്ബിക, നിന്റെ റബ്ബിനോ, അൽ ബനാത്ത്, പെൺമക്കൾ, വലഹും, അവർക്കുമാണോ, അൽ ബനൂൻ, ആൺമക്കൾ. നബിയെ, എന്നാൽ അവരോട് അഥവാ ബഹുദൈവ വിശ്വാസികളോട് വിധി അന്വേഷിക്കുക. പെൺമക്കൾ നിന്റെ രക്ഷിതാവിനും ആൺമക്കൾ അവർക്കുമാണോ? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളായി മലായിക്കത്തുകളെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ആ കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു ചോദിക്കുന്നത്. യഖൂലു തആല മുൻകിറൻ അലാ ഹാഉലാ ഇൽ മുശ്രിക്കീൻ, ഈ ബഹുദൈവ വിശ്വാസികളെ നിഷേധിച്ചുകൊണ്ട്, അവരുടെ വാദങ്ങളെ നിഷേധിച്ചുകൊണ്ട്

അള്ളാഹു പറയുന്നു, ഫീ ജഅലിഹിം ലില്ലാഹിൽ ബനാത്തി സുബ്ഹാന വലഹും മാ യഷ്തഹൂൻ. അവർ അള്ളാഹുവിന് മലക്കുകളെ പെൺമക്കളായി നിശ്ചയിക്കുകയും അവർക്കാകട്ടെ അവർ ഇഷ്ടപ്പെടുന്നവരെയും, ഐ മിനദ്ദുക്കൂരി ഐ യവദ്ദൂനലി അംഫുസിഹിം അൽ ജയ്യിദ്, അവർ സ്വന്തത്തിന് ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിൻ്റെ മേൽ അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ നിശ്ചയിച്ചു കൊടുക്കുകയും ആണോ? പെൺമക്കളെ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നത് ആ ചരിത്രം, അവരുടെ ചരിത്രം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. സൂറത്തുൻ നഹലിലെ 58-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ബുഷിറ

0: ും ഒരു പെൺകുട്ടിയെ കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവൻ്റെ മുഖം വിവർണമാകും, മുസ്വദ്ദൻ കറുത്തിരുണ്ട് കരുവാളിച്ചു പോകും, വഹുവ കദീം അവൻ കോപം ഉള്ളിൽ ഒതുക്കിയവനായ നിലയിൽ. ആ നിലയിലായിരുന്നു പെൺകുട്ടികളെ അവർ കണ്ടിരുന്നത്. തങ്ങൾക്ക് പെൺകുട്ടി ജനിക്കുന്നു എന്നത് അവർക്ക് അവർ അപമാനമായി കണ്ടിരുന്നു. യസൂഹു ദാലിക വലാ യഖ്താറു ലിനഫ്സിഹി ഇല്ലൽ ബനീൻ. പെൺകുട്ടികൾ തങ്ങൾക്ക് അപമാനമായി കാണുകയും ആൺകുട്ടികളെ അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത് ഫകൈഫ നസബു, എങ്ങനെയാണവർ ചാർത്തി പറയുന്നത്? അല്ലാഹുവിൻ്റെ പേരിൽ അൽ ഖിസ്മല്ലദീ ലാ യഖ്താറൂനഹു ലി അൻഫുസിഹിം, അവർക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്ത തിരഞ്ഞെടുക്കാത്തവരെ. അതുകൊണ്ടാണ് വലിഹാദ ഖാല തആല ഫസ്തഫ്തിഹിം ഐ സൽഹും അലാ സബീലിൽ ഇൻകാരി അലൈഹിം, അവരോടൊന്ന് അഭിപ്രായം ചോദിക്കുക, അവരോടൊന്ന് മതവിധി ചോദിക്കുക. ഈ പറയുന്നത് അവർ വാദിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? സൂറത്തുൻ നജ്മിലെ 21-22 വചനങ്ങളിൽ കാണാം, അലി റബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ അലകുമുൽ ദകറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മതു ദീസ. അലി റബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ, അവർക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ? നിന്റെ രക്ഷിതാവിന് പെൺമക്കളുമാണോ? നജ്മിൽ പറയുന്നു അലകുമുദ്ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ? തിൽക ഇദൻ ഖിസ്മതു ദീസ, എന്നാൽ അത് അനീതിയോടുകൂടിയുള്ള ഒരു വിഭജനം തന്നെയാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സന്താനങ്ങളുണ്ടാവുക എന്നതിൽ നിന്ന് പരമപരിശുദ്ധനാകുന്നു. ഫല്ലാഹു സുബ്ഹാനഹു വതആല അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ്, അവൻ ഏകനാണ്, പരാശ്രയമുക്തനാണ്, സന്താനങ്ങൾ ജനിച്ചിട്ടില്ലാത്തവനാണ്, സന്താനമായി ജനിക്കാത്തവനാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒന്നും തന്നെ ഇല്ല. ഖലഖൽ ഖൽഖ ബിഖുദ്റതിഹി, തൻ്റെ കഴിവുകൊണ്ട് അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചു. മിൻ അസ്ലിൻ വാഹിദിൻ, ഒരേ അടിസ്ഥാനത്തിൽ നിന്ന്. സുമ്മ ജഅല നതാജ ജിൻസൈനി മുഖ്തലിഫൈനി, എന്നിട്ട് ആ ഒരു സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഇണകളെ ആ വർഗത്തിൽ നിന്ന് അല്ലാഹു സൃഷ്ടിച്ചു. അല്ലാഹു സൂറത്തുൽ ഖിയാമയിൽ ചോദിക്കുന്നു, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കുമെന്ന്, വിടപ്പെടുമെന്ന്. അലം യകുനു തുഫതം മിമ്മനിയ്യുംന, അവൻ ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിലെ ഒരു കണികയായിരുന്നില്ലേ, ഒരു ബീജമായിരുന്നില്ലേ. ثم كان علقة فخلق فسوى, പിന്നെ അവൻ രക്തപിണ്ഡമായി, എന്നിട്ടവൻ അവനെ ശരിയാക്കി അഥവാ ശരിയായി സൃഷ്ടിച്ചു. فجعل منه الزوجين الذكر والأنثى, എന്നിട്ട് അതിൽ നിന്ന് അവൻ ആൺ പെൺ ഇണകളെ സൃഷ്ടിച്ചു. അള്ളാഹുവാണ് ഈ രണ്ട് വിഭാഗത്തെയും ഒരു വർഗത്തിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് എന്ന് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. ഫഹാദിഹി ഖുദ്റത്തുൻ അജീബ അൻ യകൂനൽ അസ്ലു വാഹിദ വൽ മുസ്തഖറു വാഹിദൻ വൻ നതാജു മുഖ്തലിഫ, ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തീർത്തും ഒരുപാട് വ്യതിരിക്തതകളുള്ള, ഒരുപാട് വ്യത്യാസങ്ങളുള്ള രണ്ട് അസ്തിത്വങ്ങളെ സൃഷ്ടിച്ചു എന്നത് അത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തെയാണ് അറിയിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫസ് അൽ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമക് കൈഫ ജഅലു ലില്ലാഹിൽ ബനാത് അല്ലാത്തി യക്റഹൂനഹുൻ. പ്രവാചകരെ, താങ്കൾ ചോദിക്കുക താങ്കളുടെ ജനതയോട്, അവർ തങ്ങൾക്ക് വെറുത്തിരുന്ന ആ ജനത എങ്ങനെയാണ് ആ പെൺമക്കളെ അള്ളാഹുവിൻ്റെ പേരിൽ ചാർത്തുന്നത്? വലി അംഫുസിഹിമുൽ ബനീനല്ലദീന യുരീദൂനഹും, അവർ ആൺമക്കളെയാണ് അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പേരിൽ പെൺമക്കളെ അവർ നിശ്ചയിക്കുന്നത്? ഇബ്നു ആഷൂർ റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം, വഖദ് ജാഉ ഫീ മഖാലിഹിം ഹാദാ ബിസലാസതി അൻവാഇ മിനൽ കുഫർ, ഇവരുടെ ഈ വാക്കിൽ മൂന്ന് കുഫറുകൾ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അവർ അള്ളാഹുവിനെ ശരീരമുള്ള ഒരാളോട് ഉപമിച്ചിരിക്കുന്നു. ലിഅന്നൽ വിലാദത്ത മിൻ അഹ്വാലിൽ ജിസ്മി, അള്ളാഹുവിനെ ശരീരമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള പ്രസവിക്കുക എന്ന കാര്യം, സന്താനത്തെ ജനിപ്പിക്കുക എന്ന കാര്യം അള്ളാഹുവിൻ്റെ മേൽ അവർ ആരോപിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, തങ്ങൾക്ക് വേണ്ടി അവർ നല്ലതിനെ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിന് വേണ്ടി അതിനേക്കാൾ അവർ മോശമായി കണ്ടതിനെ അള്ളാഹുവിന് അവർ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين. وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവട് വയ്ക്കാം.
2: Peace Radio. Tune to reality.
7: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അല്ലാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
8: إِنَّهُ يَعْلَمُ الْجَهْرَ مِنَ الْقَوْلِ وَيَعْلَمُ مَا تَكْتُمُونَ
7: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും. നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
9: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മിശാരി അൽ അഫാസി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിലാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇപ്പോൾ തൻസീലിലൂടെ ശ്രവിച്ചത്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ടെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റെതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമുത്തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
1: വചനം 6. വാക്കർത്ഥം: വലാ തംനുൻ, നീ ഉപകാരം ചെയ്യരുത്, ദാക്ഷിണ്യം ചെയ്യരുത്, നന്മ ചെയ്യരുത്. തസ്തക്ഫിർ, അധികം മോഹിച്ചുകൊണ്ട്, അധികം നടിച്ചുകൊണ്ട്.
2: വലാ തംനുൻ തസ്തക്ഫിർ,
1: അധികം ലഭിക്കുവാൻ മോഹിച്ചുകൊണ്ട് നീ ഉപകാരം അഥവാ ദാക്ഷിണ്യം ചെയ്യരുത്. വചനം 7. വാക്കർത്ഥം: വലി റബ്ബിക്ക, നിന്റെ റബ്ബിനു വേണ്ടി. ഫസ്ബിർ, നീ ക്ഷമിക്കുക.
2: വലി റബ്ബിക്ക ഫസ്ബിർ,
1: നിന്റെ റബ്ബിനു വേണ്ടി നീ ക്ഷമിച്ചും കൊള്ളുക. വചനം 6 മുതൽ 7 വരെയുള്ളതിൻ്റെ വിശദീകരണം: ജനങ്ങളിൽ നിന്ന് കൂടുതൽ ലഭ്യമുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന ഉദ്ദേശ്യത്തോടെ വല്ല ഉപകാരമോ ദാക്ഷിണ്യമോ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അത്. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുവാനായി അവൻ്റെ മാർഗത്തിൽ ക്ഷമയും സഹനവും കൈക്കൊള്ളണം എന്ന് സാരം. സൽക്കാര്യങ്ങൾ വല്ലതും ചെയ്യുമ്പോൾ അത് കുറേ അധികമായിട്ടുണ്ടെന്ന നാഢ്യം ഉണ്ടായിരിക്കാതെ എപ്പോഴും പോരാ പോരാ എന്ന വിചാരത്തോടുകൂടിയായിരിക്കണം ചെയ്യുന്നത് എന്നും 6 വചനത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. വചനം 8. വാക്കർത്ഥം: ഫഇദാ നുഖിറ, എന്നാൽ മുഴക്കപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ. ഫിന്നാഖൂർ, കാഹളത്തിൽ.
2: ഫഇദാ നുഖിറ ഫിന്നാഖൂർ,
1: എന്നാൽ കാഹളത്തിൽ മുഴക്കപ്പെട്ടാൽ അഥവാ ഊതപ്പെട്ടാൽ. വചനം 9. വാക്കർത്ഥം: ഫദാലിക, എന്നാൽ അത്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. യൗമുൻ അസീർ, ഞെരുങ്ങിയ ഒരു ദിവസമാണ്, പ്രയാസകരമായ ഒരു ദിവസമാണ്.
2: ഫദാലിക യൗമ ഇദിൻ യൗമുൻ അസീർ,
1: അപ്പോഴത് അന്നത്തെ ദിവസം പ്രയാസകരമായ ഒരു ദിവസമായിരിക്കും. വചനം 10. വാക്കർത്ഥം: അലൽ കാഫിരീന, അവിശ്വാസികളുടെ മേൽ. ഗൈറു യസീർ, നിസ്സാരം അല്ലാത്ത, എളുപ്പം അല്ലാത്ത, ലഘുവല്ലാത്ത.
2: അലൽ കാഫിരീന ഗൈറു യസീർ,
1: അവിശ്വാസികളുടെ മേൽ നിസ്സാരമല്ലാത്ത ദിവസം. 8 വചനം മുതൽ 10 വചനം വരെയുള്ളതിൻ്റെ വിശദീകരണം: ഇവിടെ ഖിയാമത്ത് നാളിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തം. ഇമാം അഹ്മദും ഇബ്നു ജരീറും റഹിമഹുമുള്ള ഇപ്രകാരം നിവേദനം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: കൊമ്പിൻ്റെ ആൾ കാഹളത്തിൽ ഊതുവാൻ നിയോഗിക്കപ്പെട്ട മലക്ക് തന്നോട് എപ്പോഴാണ് ഊതുവാൻ കൽപ്പിക്കപ്പെടുന്നതെങ്കിൽ അപ്പോൾ ഊതുവാൻ വേണ്ടി കാത്തിരുന്നുകൊണ്ട് കൊമ്പ് വായിൽ വെക്കുകയും നെറ്റി ചുളിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ സുഖജീവിതം കൊള്ളും? സ്വഹാബികൾ ചോദിച്ചു: ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഞങ്ങൾക്കല്ലാഹു മതി, അവൻ ഭരമേൽപ്പിക്കപ്പെടുവാൻ എത്രയോ നല്ലവൻ തന്നെ. ഞങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അലല്ലാഹി തവക്കൽന എന്നു പറഞ്ഞുകൊള്ളുവീൻ. തുടർന്നുള്ള വചനങ്ങൾ അഥവാ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിൽ അവതരിച്ചതാണെന്ന് കാണിക്കുന്ന ചെറുതും വലുതുമായ പല റിവായത്തുകളും കാണാം. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അത് അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്നിപ്പില്ലെന്ന് ഇമാം റാസി റഹിമഹുല്ല പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രസ്തുത റിവായത്തുകളിൽ ഇബ്നു ജരീർ റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു റിവായത്തിൻ്റെ സാരം ഇപ്രകാരമാകുന്നു. വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയുണ്ടായി. തിരുമേനി അവന് ഖുർആൻ ഓതി കേൾപ്പിച്ചു. അതു കേട്ട് അവൻ്റെ ഹൃദയത്തിന് അലിവുണ്ടായതുപോലെ തോന്നി. ഈ വിവരം അബൂജഹലിന് കിട്ടി. അവൻ വലീദിൻ്റെ അടുക്കൽ ചെന്ന് പരിഹാസേന ഇങ്ങനെ പറഞ്ഞു, ഓ പിതൃവ്യ, നിങ്ങളുടെ ജനങ്ങൾ നിങ്ങൾക്ക് കുറച്ച്
3: ധനം ശേഖരിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നു.
1: വലീദ് പറഞ്ഞു, എന്തിനാണ്? അബൂജഹൽ, നിങ്ങൾക്ക് തരാൻ തന്നെ. കാരണം നിങ്ങൾ മുഹമ്മദിൻ്റെ പക്കലുള്ളത് ലഭിക്കുവാൻ വേണ്ടി അവൻ്റെ അടുക്കൽ ചെന്നിരുന്നുവല്ലോ. വലീദ്, ഞാൻ ഖുറൈഷികളിൽ വച്ച് ധാരാളം ധനമുള്ളവനാണെന്ന് അവർക്കറിയാമല്ലോ. അബൂജഹൽ പറഞ്ഞു, എന്നാൽ താങ്കൾ അവൻ പറയുന്നതിനോട് പ്രതിഷേധവും വെറുപ്പുമുള്ള ആളാണെന്ന് അവർക്കറിയുവാനായി മുഹമ്മദിനെപ്പറ്റി വല്ല അഭിപ്രായവും പറയണം. വലീദ് പറഞ്ഞു, ഞാൻ അവനെക്കുറിച്ച് എന്തു പറയാനാണ്? അല്ലാഹു തന്നെയാണ്. നിങ്ങളിലൊരാളും തന്നെ എന്നേക്കാൾ കവിത അറിയുന്നവരും പദ്യമോ പാട്ടോ അറിയുന്നവരുമല്ല. ജിന്നുകളുടെ കവിത അറിയുന്നവരുമല്ല. അല്ലാഹുവാണേ, അവൻ പറയുന്നതിന് ഇവയിൽ ഒന്നിനോടും സാമ്യമില്ല തന്നെ. അല്ലാഹുവാണേ, അവൻ പറയുന്ന വാക്കിനൊരു മാധുര്യമുണ്ട്.
3: അതിൻ്റെ താഴെയുള്ളതെല്ലാം അത് ചവിട്ടിത്താഴ്ത്തുക തന്നെ ചെയ്യും. അത് ഉന്നതമാവുകയും ചെയ്യും. അതിനുപരിയായി ഒന്നും നിലകൊള്ളുകയില്ല.
1: അബൂജഹൽ പറഞ്ഞു, എന്നാൽ അല്ലാഹുവാണേ, നിങ്ങൾ അവനെപ്പറ്റി വല്ലതും പറയാതെ നിങ്ങളുടെ ജനത തൃപ്തിപ്പെടുന്നതല്ല. വലീദ് പറഞ്ഞു, ശരി, എന്നെ വിട്ടേക്കുക, ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ അവൻ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് മറ്റു ചിലരിൽ നിന്ന് പ്രാമാണിക്കപ്പെടുന്ന സിഹർ അഥവാ മാരണം അല്ലാതെ മറ്റൊന്നുമല്ല. ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ. ഈ സന്ദർഭത്തിൽ ദർനീ വമൻ ഖലഖ്തു മുതൽ 19 വരെ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ അവതരിച്ചു. വലീദ് മതം മാറിപ്പോയി, ഇനി ഖുറൈഷികളെല്ലാം മതം മാറിയേക്കുമല്ലോ എന്ന് ജനസംസാരമുണ്ടായപ്പോഴാണ് അബൂജഹൽ വലീദിനെ സമീപിച്ചതെന്നും വളരെ ആലോചിച്ച ശേഷമാണ് വലീദ് മേൽക്കണ്ടതുപോലുള്ള മറുപടി പറഞ്ഞതെന്നും വേറൊരു റിവായത്തിൽ വന്നിരിക്കുന്നു. മറ്റൊരു റിവായത്തിൻ്റെ ചുരുക്കം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വലീദ് കേട്ടത് ഹാമീം സജദ എന്ന അധ്യായമായിരുന്നു. അവൻ അതിൽ ആകൃഷ്ടനാകുകയും ഖുർആനെ പ്രശംസിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അവൻ മുസ്ലിമായിട്ടുണ്ടെന്ന് കരുതി ഖുറൈഷികൾക്ക് പരിഭ്രമമായി. പല പ്രകാരത്തിലും അവർ അവനെ ഇളക്കിവിടുവാൻ തുടങ്ങി. അപ്പോൾ വലീദ് തൻ്റെ അടവുമാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി ഭ്രാന്തനെന്നും ജ്യോത്സ്യനെന്നും കവിയെന്നും ആരോപിക്കപ്പെടാറുള്ളതിനെ അവൻ ഓരോ ന്യായം പറഞ്ഞ് ഖണ്ഡിച്ച് സംസാരിച്ചു. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മാരണക്കാരൻ അഥവാ സാഹിർ ആണെന്ന് സമർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ ആളുകളും അവരുടെ കുടുംബങ്ങളും തമ്മിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭിന്നിപ്പുകളെ അവൻ അതിന് തെളിവായി എടുത്തു കാട്ടുകയും ചെയ്തു. ഖുറൈഷ് ഗോത്രത്തിൽ ബനു മഹ്സൂം ശാഖയിലെ വമ്പിച്ച ധനാഢ്യനും നേതാവുമായിരുന്നു വലീദ്. വളരെ കച്ചവടങ്ങളും കൃഷിനിലങ്ങളും അവനുണ്ടായിരുന്നു. മക്കയുടെയും ത്വാഇഫിൻ്റെയും ഇടയിൽ പല സ്ഥലത്തും ആടുമാടൊട്ടകങ്ങൾ, കുതിരകൾ, അടിമകൾ ആദിയായ വമ്പിച്ച സ്വത്തുക്കൾ വേറെയും. പ്രാപ്തരും ശക്തരുമായ 8-10 ആൺമക്കളുമുണ്ടായിരുന്നു. അവരിൽ ഖാലിദ്, ഹിഷാം, ഉമാറത്ത് എന്നീ 3 പേർ ഇസ്ലാം സ്വീകരിച്ചവരാണ്. സുഖസമ്പൂർണവും
3: ഉന്നത നിലവാരത്തിലുള്ളതുമായിരുന്നു.
1: വലീദിന്റെ ദീർഘകാലത്തെ ജീവിതം തന്റെ പേരും പ്രശസ്തിയും നിമിത്തം ഖുറൈഷികളുടെ വാസനച്ചെടി അഥവാ റൈഹത്ത് ഖുറൈഷ് എന്നൊരു കീർത്തിനാമം പോലും വലീദ് സമ്പാദിച്ചിരുന്നു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിൻ്റെയും അതികഠിനമായ ശത്രുവായിരുന്നു വലീദ്. അല്ലാഹുവിന് അവനോടുള്ള വെറുപ്പിൻ്റെ കാഠിന്യം താഴെ വചനങ്ങളിൽ കാണാവുന്നതാണ്.
0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിച്ചത്.
4: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيع. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
6: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
7: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖലം പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.

الآخرة أكبر لو كانوا يعلمون. الحمد لله.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖലം. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജുമുഅ 9 മുതൽ 11 കൂടിയ വചനങ്ങൾ, ഒപ്പം സൂറത്തുൽ മുനാഫിഖൂൻ 9 മുതൽ 11 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് യാസിർ അൽ ദൊസരി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജുമുഅ 9 മുതൽ 11 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ മുനാഫിഖൂൻ 9 മുതൽ 11 കൂടിയ വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് യാസുർ അൽ ദൊസരി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളാണ് ഇനി നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഖലീഫ അത്തുനൈജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി. പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 149 150 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فاستفتهم لربك البنات ولهم البنون. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 149 വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഫസ്തഫ്തിഹിം, എന്നാൽ അവരോട് വിധി അഥവാ അഭിപ്രായം അന്വേഷിക്കുക. അലി റബ്ബിക, നിന്റെ റബ്ബിനോ, അൽ ബനാത്ത് പെൺമക്കൾ, വലഹും അവർക്കുമാണോ, അൽ ബനൂൻ ആൺമക്കൾ. നബിയെ, എന്നാൽ അവരോട് അഥവാ ബഹുദൈവ വിശ്വാസികളോട് വിധി അന്വേഷിക്കുക. പെൺമക്കൾ നിന്റെ രക്ഷിതാവിനും ആൺമക്കൾ അവർക്കുമാണോ? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളായി മലായിക്കത്തുകളെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ആ കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു ചോദിക്കുന്നത്. യഖൂലു തആല മുൻകിറൻ അല ഹഉലഇൽ മുശ്രിക്കീൻ, ഈ ബഹുദൈവ വിശ്വാസികളെ നിഷേധിച്ചുകൊണ്ട്, അവരുടെ വാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫീ ജഅലിഹിം ലില്ലാഹിൽ ബനാത്തി സുബ്ഹാന വലഹും മാ യഷ്തഹൂൻ. അവർ അള്ളാഹുവിന് മലക്കുകളെ പെൺമക്കളായി നിശ്ചയിക്കുകയും അവർക്കാകട്ടെ അവർ ഇഷ്ടപ്പെടുന്നവരെയും, ഐ മിനദ്ദുക്കൂരി, ഐ യവദ്ദൂനലി അംഫുസിഹിം അൽ ജയ്യിദ്, അവർ സ്വന്തത്തിന് ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കുകയും അള്ളാഹുവിൻ്റെ മേൽ അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ നിശ്ചയിച്ചു കൊടുക്കുകയും ആണോ? പെൺമക്കളെ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നത് ആ ചരിത്രം, അവരുടെ ചരിത്രം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. സൂറത്തുൻ നഹലിലെ 58 വചനത്തിൽ കാണാം, വ ഇദാ ബുശ്ശിറ

0: ഒരു പെൺകുട്ടിയെ കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവൻ്റെ മുഖം വിവർണമാകും, മുസ്വദ്ദൻ കറുത്തിരുണ്ട് കരുവാളിച്ചു പോകും, വഹുവ കദീം അവൻ കോപം ഉള്ളിൽ ഒതുക്കിയവനായ നിലയിൽ. ആ നിലയിലായിരുന്നു പെൺകുട്ടികളെ അവർ കണ്ടിരുന്നത്. തങ്ങൾക്ക് പെൺകുട്ടി ജനിക്കുന്നു എന്നത് അവർക്ക് അവർ അപമാനമായി കണ്ടിരുന്നു. യസൂഉഹു ദാലിക വല യഖ്താറു ലിനഫ്സിഹി ഇല്ലൽ ബനീൻ. പെൺകുട്ടികൾ തങ്ങൾക്ക് അപമാനമായി കാണുകയും ആൺകുട്ടികളെ അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത് ഫകൈഫ നസബു, എങ്ങനെയാണവർ ചാർത്തി പറയുന്നത്? അല്ലാഹുവിൻ്റെ പേരിൽ അൽ ഖിസ്മല്ലദീ ലാ യഖ്താറൂനഹു ലി അൻഫുസിഹിം, അവർക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്ത തിരഞ്ഞെടുക്കാത്തവരെ. അതുകൊണ്ടാണ് വലിഹാദ ഖാല തആല ഫസ്തഫ്തിഹിം ഐ സൽഹും അലാ സബീലിൽ ഇൻകാരി അലൈഹിം, അവരോടൊന്ന് അഭിപ്രായം ചോദിക്കുക, അവരോടൊന്ന് മതവിധി ചോദിക്കുക. ഈ പറയുന്നത് അവർ വാദിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? സൂറത്തുൻ നജ്മിലെ 21-22 വചനങ്ങളിൽ കാണാം. അലി റബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ അലകുമുൽ ദക്കറു വലഹുൽ ഉൻസാ തിൽക ഇദൻ ഖിസ്മതു ദീസാ. അലി റബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ, അവർക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ? നിന്റെ രക്ഷിതാവിന് പെൺമക്കളുമാണോ? നജ്മിൽ പറയുന്നു അലക്കുമുദ്ദക്കറു വലഹുൽ ഉൻസാ, നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ? തിൽക്ക ഇദൻ ഖിസ്മതു ദീസാ, എന്നാൽ അത് അനീതിയോടുകൂടിയുള്ള ഒരു വിഭജനം തന്നെയാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളുണ്ടാവുക എന്നതിൽ നിന്ന് പരമപരിശുദ്ധനാകുന്നു. ഫല്ലാഹു സുബ്ഹാനഹു വ തആല അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ്, അവൻ ഏകനാണ്, പരാശ്രയമുക്തനാണ്, സന്താനങ്ങൾ ജനിച്ചിട്ടില്ലാത്തവനാണ്, സന്താനമായി ജനിക്കാത്തവനാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒന്നും തന്നെ ഇല്ല. ഖലഖൽ ഖൽഖ ബിഖുദ്റതിഹി, തൻ്റെ കഴിവുകൊണ്ട് അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചു. മിൻ അസ്ലിൻ വാഹിദിൻ, ഒരേ അടിസ്ഥാനത്തിൽ നിന്ന്. സുമ്മ ജഅല നതാജ ജിൻസൈനി മുഖ്തലിഫൈനി, എന്നിട്ട് ആ ഒരു സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഇണകളെ ആ വർഗത്തിൽ നിന്ന് അല്ലാഹു സൃഷ്ടിച്ചു. അല്ലാഹു സൂറത്തുൽ ഖിയാമയിൽ ചോദിക്കുന്നു അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കുമെന്ന്, വിടപ്പെടുമെന്ന്. അലം യകുനു തുഫതം മിമ്മനിയ്യുംന, അവൻ ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിലെ ഒരു കണികയായിരുന്നില്ലേ, ഒരു ബീജമായിരുന്നില്ലേ. ثم كان علقة فخلق فسوى, പിന്നെ അവൻ രക്തപിണ്ഡമായി, എന്നിട്ട് അവനെ ശരിയാക്കി അഥവാ ശരിയായി സൃഷ്ടിച്ചു. فجعل منه الزوجين الذكر والأنثى, എന്നിട്ട് അതിൽ നിന്ന് അവൻ ആൺ പെൺ ഇണകളെ സൃഷ്ടിച്ചു. അള്ളാഹുവാണ് ഈ രണ്ട് വിഭാഗത്തെയും ഒരു വർഗത്തിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് എന്ന് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. ഫഹാദിഹി ഖുദ്റത്തുൻ അജീബ അൻ യകൂനൽ അസ്ലു വാഹിദ വൽ മുസ്തഖറു വാഹിദൻ വൻ നതാജു മുഖ്തലിഫ, ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തീർത്തും ഒരുപാട് വ്യതിരിക്തതകളുള്ള ഒരുപാട് വ്യത്യാസങ്ങളുള്ള രണ്ട് അസ്തിത്വങ്ങളെ സൃഷ്ടിച്ചു എന്നത് അത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തെയാണ് അറിയിക്കുന്നത്. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, ഫസ് അൽ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമക് കൈഫ ജഅലു ലില്ലാഹിൽ ബനാത് അല്ലാത്തി യക്റഹൂനഹുൻ. പ്രവാചകരെ, താങ്കൾ ചോദിക്കുക താങ്കളുടെ ജനതയോട്, അവർ തങ്ങൾക്ക് വെറുത്തിരുന്ന ആ ജനത എങ്ങനെയാണ് ആ പെൺമക്കളെ അള്ളാഹുവിൻ്റെ പേരിൽ ചാർത്തുന്നത്? വലി അംഫുസിഹിമുൽ ബനീനല്ലദീന യുരീദുനഹും, അവർ ആൺമക്കളെയാണ് അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പേരിൽ പെൺമക്കളെ അവർ നിശ്ചയിക്കുന്നത്? ഇബ്നു ആഷൂർ റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം, വഖദ് ജാഉ ഫീ മഖാലിഹിം ഹാദാ ബിസലാസതി അൻവാഇ മിനൽ കുഫ്ർ, ഇവരുടെ ഈ വാക്കിൽ മൂന്ന് കുഫറുകൾ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അവർ അള്ളാഹുവിനെ ശരീരമുള്ള ഒരാളോട് ഉപമിച്ചിരിക്കുന്നു. ലിഅന്നൽ വിലാദത്ത മിൻ അഹ്വാലിൽ ജിസ്മി, അള്ളാഹുവിനെ ശരീരമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്നതുപോലെയുള്ള പ്രസവിക്കുക എന്ന കാര്യം, സന്താനത്തെ ജനിപ്പിക്കുക എന്ന കാര്യം അള്ളാഹുവിൻ്റെ മേൽ അവർ ആരോപിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, തങ്ങൾക്ക് വേണ്ടി അവർ നല്ലതിനെ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിന് വേണ്ടി അതിനേക്കാൾ അവർ മോശമായി കണ്ടതിനെ അള്ളാഹുവിന് അവർ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്ത് സുഖ്റുഫിൽ അള്ളാഹു പറഞ്ഞു, വഇദാ ബുഷിറ അഹദുഹും ബിമാ ദറബ ലിർറഹ്മാനി മസല ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. അവരിൽ ഒരാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അള്ളാഹുവിന് അവർ ആരോപിക്കുന്ന അതിനെക്കുറിച്ച്, അഥവാ പെൺകുഞ്ഞിനെക്കുറിച്ച്, അങ്ങനെ ആ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം വിവർണമാകും, അവർ ദുഃഖം ഉള്ളിൽ ഒതുക്കി വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായതിനെ അവർ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിന് അവർ മോശമായി കണ്ടതിനെ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അന്നഹും ജഅലു അൽ മലായികത്തൽ മുഖറബീന വസ്ഫൽ ഉനൂസ, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരായ മലായികത്തുകളെ അവർ സ്ത്രീകളായി വിശേഷിപ്പിക്കുന്നു. അവരാകട്ടെ ഈ സ്ത്രീകളെ അനിഷ്ടത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്നു. വലിദാരിഖ് കറല്ലാഹു തആല ഹാദിഹിൽ അൻവാ മിൻ കുഫ്രിഹിം ഫീ കിതാബിഹി ഗൈറ മറ. അതുകൊണ്ട് തന്നെ ഈ വാദം, അവർ വാദിക്കുന്ന ഈ വാദം, ഈ ആരോപണം അള്ളാഹു ആവർത്തിച്ചാവർത്തിച്ച് പല വചനങ്ങളിലും എടുത്തു പറയുകയും ചെയ്യുന്നു. ഉസൈമീൻ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ, തഹദ്ദ അഹ്ലൽ കുഫ്രി വശിർക്കി ബി ബയാനി ദലീലി അലാ മാ യഖൂലൂന മിനൽ കദിബി വൽ ഇഫ്തിറാ. അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിരീങ്ങളോടും മുശ്രിക്കുകളോടും വെല്ലുവിളിക്കുന്നു. അള്ളാഹുവിൻ്റെ മേൽ അവർ ആരോപിക്കുന്ന ഈ ആരോപണത്തിന് തെളിവ് കൊണ്ടുവരാൻ വേണ്ടി. മറ്റൊന്ന്, അത്തഹക്കുമു ബിഹാ ഉലാഇൽ മുശ്രിക്കീൻ, ഈ ആളുകളെ അള്ളാഹു പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഹൈസു ജഅലഹും ബിമൻസിലത്തിൽ ഉലമായി അല്ലദീന യസ്തഫ്തൂന വഹും അജ്ഹലുന്നാസ് ബിലാ ശക്ക്, അറിവുള്ളവരുടെ സ്ഥാനത്താണ് അള്ളാഹു ഇവരെ അവരോധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ജനങ്ങളിൽ വച്ച് ഏറ്റവും വിവരദോഷികളാകുന്നു. പക്ഷേ അറിവുള്ളവർ എന്ന രൂപത്തിൽ അവരോട് ഫത്വ ചോദിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. അതാണ് രണ്ടാമത്തൊരു കാര്യം. മൂന്നാമത്തേത്, ഈ ആളുകൾ അള്ളാഹുവിൻ്റെ പേരിൽ അവർക്കിഷ്ടപ്പെടാത്ത പെൺമക്കളെ ആരോപിക്കുന്നത് മുഖേന അവർ അനീതിയാണ് പ്രവർത്തിക്കുന്നതെന്ന കാര്യം ഈ വചനം എടുത്തു പറയുകയും ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുകയും ചെയ്യുന്നു. സൂറത്ത് സ്വാഫാത്തിലെ 150-ാമത്തെ വചനത്തിൽ അം ഖലഖ്നൽ മലായികത ഇനാസം വഹും ഷാഹിദൂൻ അം ഖലഖ്ന, അതല്ലെങ്കിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നുവോ, അൽ മലായിക മലക്കുകളെ, ഇനാസ സ്ത്രീകളായി, വഹും അവർ ആയിരിക്കെ, ഷാഹിദൂൻ സാക്ഷികൾ, ഹാജറുള്ളവർ അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ മലായിക്കത്തുകളെ പെൺമക്കളായി ആരോപിക്കുന്ന ഈ ആളുകൾ അവരുടെ സൃഷ്ടിപ്പിന് സാക്ഷികളായിരുന്നോ? അതാണ് ആ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഹൽ റഔ അൽ മലായിക ലമ്മ ഖുലിഖത് വഅറഫൂ അന്നഹും ബനാത്ത്, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇവർ അത് കണ്ടിരുന്നോ, ഇവർ അതിന് സാക്ഷികളായിരുന്നോ? എന്നാൽ സൂറത്തുൽ കഹ്ഫിലെ 51-ാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നു, മാ അഷ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം, മാ അഷ്ഹദ്തുഹും, ഞാൻ അവരെ സാക്ഷികളാക്കിയിട്ടില്ല, ഖൽഖ സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിയിൽ, വലാ ഖൽഖ അൻഫുസിഹിം, അവരുടെ സൃഷ്ടിയിൽ തന്നെ നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല. യഅനി അം ഖലഖ്നൽ മലായികത ഹാല കൗനിഹ ഇനാസൻ വൽ ജവാബ്, നാം ഈ മലക്കുകളെ സൃഷ്ടിച്ചപ്പോൾ അവരെ സ്ത്രീകളാക്കിയിരുന്നോ, പെൺമക്കളാക്കിയിരുന്നോ? അതിൻ്റെ ഉത്തരം, ലാ, മാ ഖലഖല്ലാഹു അൽ മലായികത ഇനാസൻ ബൽ വലാ ദുക്കൂറൻ, സ്ത്രീകളെ അള്ളാഹു അവരെ സൃഷ്ടിച്ചപ്പോൾ, മലക്കുകളെ അള്ളാഹു അവരെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീകളോ പുരുഷന്മാരോ ആക്കിയിട്ടില്ല. വലിഹാദ ലാ നിസ്ഫൽ മലായിക ബിൽ ഉനൂസ വലാ ബിദ്ദുക്കൂറ, പലരും വാദിക്കുന്നതുപോലെ മലക്കുകളിൽ പകുതി പേർ സ്ത്രീകളും പകുതി പേർ പുരുഷന്മാരുമാണെന്ന വാദം, അത് പ്രമാണത്തിലില്ല, അത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപണമാകുന്നു. ലിഅന്നൽ മലായികത ലായതവാലിദൂന വലായഅകുലൂന വലായശ്റബൂൻ, അവർ സന്താനങ്ങളെ ജനിപ്പിക്കുകയോ അതേപോലെ തന്നെ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നവരല്ല. വലാക്കിൻ ഹും ഖാലു ഇന്നൽ മലായികത ബനാത്തുല്ലാഹ് ഫജഅലുൽ മലായികത ഇനാസ, അല്ലാഹു സ്ത്രീകളോ പുരുഷന്മാരോ ആക്കിയിട്ടില്ലാത്ത ഈ മലക്കുകളെക്കുറിച്ചാണ് അവർ അല്ലാഹുവിൻ്റെ പെൺമക്കളാകുന്നു മലക്കുകൾ എന്ന് ആരോപിക്കുന്നത്. അല്ലാമ സഅദി റഹ്മുള്ളാഹി പറയുന്നു, വസ്അൽഹും അഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഹാദിറൂൻ, അവരോട് ചോദിക്കുക, നാം മലക്കുകളെ സൃഷ്ടിക്കുമ്പോൾ പെൺമക്കളായി സൃഷ്ടിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് പോലെ അവരെ സൃഷ്ടിക്കുമ്പോൾ, വഹും ഹാദിറൂൻ, ഈ പറയുന്നവർ അതിന് ഹാജറുണ്ടായിരുന്നോ, അതിന് സാക്ഷികളായിരുന്നോ? ഇമാം ഇബ്നു കസീർ റഹ്മുള്ളാഹി പറയുന്നു, വഖൗലുഹു അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ, നാം മലക്കുകളെ പെൺമക്കളായിട്ടാണോ സൃഷ്ടിച്ചത്, അവർ അതിന് സാക്ഷികളായിരുന്നോ? ഐ കൈഫ ഹകമു അലൽ മലായിക, ഇവരെങ്ങനെയാണ് മലക്കുകളെക്കുറിച്ച് വിധി പറയുന്നത്, അന്നഹും ഇനാസുൻ, അവർ പെൺമക്കളാണ്, സ്ത്രീകളാണ് എന്ന്. വമ ഷാഹദു ഖൽഖഹും, ഈ പറയുന്നവർ അതിന് സാക്ഷികളായിരുന്നിട്ടില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുഖ്റുഫിൽ പറഞ്ഞതുപോലെ, വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ, അവർ പരമകാരുണ്യകന്റെ സൃഷ്ടികളായ മലക്കുകളെ സ്ത്രീകളാക്കിയിരിക്കുന്നു. അഷഹിദു ഖൽഖഹും, അവരുടെ സൃഷ്ടിപ്പിന് ഇവർ സാക്ഷികളായിരുന്നോ എങ്കിൽ, സതുക്തബു ഷഹാദത്തുഹും, ഇവരുടെ സാക്ഷ്യം അവിടെ രേഖപ്പെടുത്തപ്പെടും. വയുസ് അലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ വിദണ്ഡവാദമല്ലാതെ, കള്ള ആരോപണമല്ലാതെ അള്ളാഹു മലക്കുകളെ സ്ത്രീകളാക്കി എന്നതിന് ഒരു പ്രമാണവും ഈ ആളുകൾക്കില്ല എന്നതാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അള്ളാഹുവിനെക്കുറിച്ച് ഖുർആനും ഹദീസും സലഫുസ്വാലിഹീങ്ങൾ പ്രവാചകനിൽ നിന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളും അതെങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കണം നാം വിശ്വസിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്കുകളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ സൃഷ്ടികളെക്കുറിച്ചും അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതുവഴി അവനിൽ ഉറച്ച വിശ്വാസം സ്വീകരിക്കാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം, സൂറത്തു സ്വാഫാത്തിലെ 149-150 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് ആറേഴ് കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു മനഃപ്പാഠം. ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പറിൽ നിന്നും ഏതാനും വരികൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 549 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.
3: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 549-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും

0: കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലിടുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. ഹിഫ്ലുൽ ഖുർആനിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സജദയിലെ 1-2 വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ലുൽ ഖുർആൻ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തു അഹ്സാബ് വരെ നമ്മൾ ഹൃദിസ്ഥമാക്കി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാ, ഇന്ന് മുതൽ നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, വളരെ എളുപ്പം പഠിക്കാൻ എളുപ്പമുള്ള ഒരധ്യായമാണ് സൂറത്തു സജദ. ഇൻഷാ അല്ലാ, നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും സുബഹ് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഒരു സൂറ കൂടിയാണ് സൂറത്തു സജദ. നമുക്കറിയാം, ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് പഠിച്ച് നമ്മൾ ഓരോരുത്തരും ഇതുവരെ പഠിച്ച ഓരോ ഭാഗവും നന്നായി റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാരായണം ചെയ്യണമേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.

ഇവിടെ അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഹറൂഫുൽ മുഖത്തആത്തിൽപ്പെട്ട, അതായത് മദ്ദുൽ ലാസിം ഹർഫി മുസക്കൽ എന്നൊക്കെ പറയുന്ന നിയമമാണ് അവിടെ. നമ്മൾ ആ ലാമിനുള്ള മദ്ദും മീമിനുള്ള മദ്ദും ആറ് ഹർക്കത്ത് വീതം നിർബന്ധമായും നീട്ടി പാരായണം ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ മദ്ദുൽ ലാസിം ഹർഫി മുസക്കൽ, അതായത് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളാണ്, അതായത് പല സൂറത്തുകളുടെയും തുടക്കത്തിൽ കാണാവുന്നതാണല്ലോ ഇങ്ങനെ കേവലാക്ഷരം, അതുകൊണ്ട് ഹറൂഫുൽ മുഖത്താത്ത് എന്നാണ് പറയുക. ഒന്നുകൂടി നോക്കൂ.

0: ഇൻഷാല്ലാ സൂറത്തു സജദയിലെ 1-2 ആയത്തുകൾ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള 2 ആയത്തുകളാണ് നമ്മൾ ഹൃദിസ്ഥമാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ. ആ തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് തുടക്കം മുതൽ ഇതിൻ്റെ അവസാനം വരെ പഠിച്ച് മുന്നോട്ട് പോകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു സജദയിലെ 1-2 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു സുമറിലെ 24 മുതൽ 37 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറത്തു സുമറിലെ 24 മുതൽ 37 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിൽ ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ, ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണം.

0: മാഷാഅല്ലാഹ്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ ആഫാസി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. ഹിഫ്ലുൽ ഖുർആനിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സജദയിലെ 1-2 വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തു അഹ്സാബ് വരെ നമ്മൾ ഹൃദിസ്ഥമാക്കി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാ, ഇന്ന് മുതൽ നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, വളരെ എളുപ്പം പഠിക്കാൻ എളുപ്പമുള്ള ഒരധ്യായമാണ് സൂറത്തു സജദ. ഇൻഷാ അല്ലാ, നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും സുബഹ് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഒരു സൂറ കൂടിയാണ് സൂറത്തു സജദ. നമുക്കറിയാം, ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് പഠിച്ച് നമ്മൾ ഓരോരുത്തരും ഇതുവരെ പഠിച്ച ഓരോ ഭാഗവും നന്നായി റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാരായണം ചെയ്യണമേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.

ഇവിടെ അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഹറൂഫുൽ മുഖത്തആത്തിൽപ്പെട്ട, അതായത് മദ്ദുൽ ലാസിം ഹർഫി മുസക്കൽ എന്നൊക്കെ പറയുന്ന നിയമമാണ് അവിടെ. നമ്മൾ ആ ലാമിനുള്ള മദ്ദും മീമിനുള്ള മദ്ദും ആറ് ഹർക്കത്ത് വീതം നിർബന്ധമായും നീട്ടി പാരായണം ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ മദ്ദുൽ ലാസിം ഹർഫി മുസക്കൽ, അതായത് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളാണ്, അതായത് പല സൂറത്തുകളുടെയും തുടക്കത്തിൽ കാണാവുന്നതാണല്ലോ ഇങ്ങനെ കേവലാക്ഷരം. അതുകൊണ്ട് ഹറൂഫുൽ മുഖത്തആത്ത് എന്നാണ് പറയുക. ഒന്നുകൂടി നോക്കൂ,

0: ഇൻഷാല്ലാ സൂറത്തു സജദയിലെ 1-2 ആയത്തുകൾ, വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള 2 ആയത്തുകളാണ് നമ്മൾ ഹൃദിസ്ഥമാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ. ആ തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് തുടക്കം മുതൽ ഇതിൻ്റെ അവസാനം വരെ പഠിച്ച് മുന്നോട്ട് പോകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു സജദയിലെ 1-2 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീലാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
3: أعوذ بالله من الشيطان الرجيم. بسم الله.